₹600 ഫീസ് കൊണ്ടുവരണമെന്ന് അധ്യാപിക തലേന്ന് പറഞ്ഞിരുന്നു. ക്ലാസ്സിലെത്തിയ അധ്യാപിക ഓരോരുത്തരുടെയും പേരും വിളിച്ച് പണം വാങ്ങി തുടങ്ങി. അനന്തു ₹300 മാത്രമാണ് നൽകിയത്. അവൻ്റെ അമ്മ രാവിലെ ടീച്ചറിനെ വിളിച്ച് മുഴുവൻ പണവും കൊടുത്തുവിട്ട വിവരം അറിയിച്ചിരുന്നുകൊണ്ട് ടീച്ചറിന് സംശയമായി. ബാക്കി തുക എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ അവൻ പതറി. ടീച്ചറിന്റെ മുഖം ചുവക്കുന്നത് കണ്ടപ്പോൾ അവൻ സത്യം പറഞ്ഞു. അഭിജിത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. പാതി തുക അവന് നൽകി, അല്ലെങ്കിൽ പേര് വിളിക്കുമ്പോൾ അവന് നാണക്കേടുണ്ടാകില്ലേ? അടുത്ത ആഴ്ച അവന് പൈസ കിട്ടും, ബാക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തരാം. എല്ലാവരും അടിസ്ഥാനപരമായി നല്ലവരാണ്. സാഹചര്യങ്ങളാണ് പലരെയും മാറ്റുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നീചരിൽ നീചനായ ഹേരോദേസ് നടത്തിയ ശിശുഹത്യയേക്കാൾ ഭീകരങ്ങളായ നരവേട്ടകൾ ഇവിടെ പ്രതിദിനം നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ

ലോകത്തിലെ സകല വേദനകളും ക്ഷമയോടെ സഹിച്ച രക്ഷകനായ മിശിഹായുടെ ജന്മസുദിനത്തിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ അയൽക്കാരെയും അവശരെയും അങ്ങനെ നമ്മെ തന്നെയും സ്നേഹിക്കാം. സ്നേഹമാണ് ദൈവം.

ഈ ഉദ്യമം സഫലമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. എല്ലാവർക്കും എൻ്റെ പേരിലും ഇതിന് സംഗീതം നൽകിയ ശ്യാം എന്നറിയപ്പെടുന്ന സാം ജോസഫിൻ്റെ പേരിലും ഈ ഗാനങ്ങൾ രചിച്ച ബിച്ചു തിരുമലയുടെ പേരിലും തരംഗിണിയുടെ പേരിലും ക്രിസ്തുമസ് ദിനാശംസകൾ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 22, കൊല്ലവർഷം 1201, കർക്കിടകം 6, ബുധനാഴ്ച. ഇന്ന് ലോക മസ്തിഷ്ക ദിനം. എല്ലാ വർഷവും ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനമായി ആചരിക്കുന്നത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം തലച്ചോറിന്റെ ആരോഗ്യത്തെക്കുറിച്ചും നാഡി സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണവും പ്രധാനപ്പെട്ടതുമായ അവയവമായ മസ്തിഷ്കമാണ് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത്. ഡിമൻഷ്യ, സ്ട്രോക്ക്, പാർക്കിൻസൺസ് തുടങ്ങിയ മസ്തിഷ്ക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി മികച്ച ഭക്ഷണക്രമം പിന്തുടരുക, കൃത്യമായി വ്യായാമം ചെയ്യുക, മതിയായ ഉറക്കം ശീലമാക്കുക, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക എന്നിവയിലൂടെ മസ്തിഷ്കത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ப்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாயிட்டதாய ஒரு மனோகரமாய பிரபாதத்தில் எத்திச்சேர்ந்திருக்கிறது வேறாருமல்ல ஆர்ஜே அனுஷയാണ് കേട്ടോ. அப்போ എന്തായാലും ഇനി അങ്ങോട്ട് 10 മണി വരെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിയാനുള്ള സമയമാണ്. നമ്മുടെ ഒരു മോർണിംഗ് മോജോ എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 22-ാമത്തെ ദിവസത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. എത്ര വേഗം നാല് ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുന്നത്. 22 വരെ എത്തി. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുകയാണെങ്കിൽ ഒരു 10 ദിവസം അടുപ്പിക്കേണ്ട, 10 വിരലിലുണ്ടാവുന്ന ദിവസങ്ങളൂടി കഴിയും ണെങ്കിൽ പുതിയൊരു മാസത്തിലേക്ക് കൂടി കടക്കുകയാണ്. പുതിയ മാസത്തിലാണെങ്കിൽ ഓണമാണ് എന്നുള്ളൊരു റിയലൈസേഷൻ കൂടി അങ്ങ് വരികയാണല്ലേ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു ബുധനാഴ്ച ദിവസത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഇത് ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് കോച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്പ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മോർണിംഗ് ഫോജു.
1: ഈ പച്ച മാങ്ങയിൽ ഉപ്പും മുളകും കൂട്ടി തിന്നുന്ന കൊതിയായാലും നല്ല പഴുത്ത മൂവാണ്ടം മാങ്ങയുടെ മധുരമായി കഴിഞ്ഞാലും മാമ്പഴം വന്ന് കേൾക്കുമ്പോൾ നൊസ്റ്റാൾജി അടിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകത്തില്ലല്ലേ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ് എന്ന് മാമ്പഴത്തെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ന് നാഷണൽ മാംഗോ ഡേ ആണ് കേട്ടോ. അപ്പോൾ മാങ്ങയെ പറ്റിയിട്ടുള്ള കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സുകൾ കേട്ടാലും എന്തായാലും മാങ്ങയുടെ ദിവസമല്ല. അപ്പോൾ മാങ്ങയെ പറ്റി നമ്മൾ അറിയാതെ പോവാത്ത അറിയേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ മാങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ പഴങ്ങളുടെ രാജാവ് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ തന്നെ ദേശീയ ചിഹ്നം കൂടിയാണ് മാങ്ങ. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ദേശീയ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാങ്ങയാണ്. എന്നാൽ ഇന്ത്യയുടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ്റെയും ഫിലിപ്പീൻസിൻ്റെയും ഒക്കെ ദേശീയ ഫ്രൂട്ട് കൂടിയിട്ടാണ് ഈ ഒരു മാങ്ങ എന്ന് പറയുന്ന ഫ്രൂട്ട്. മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃക്ഷം ഏതാണെന്നറിയോ, അത് മാവാണ്. ഇനി വേറൊരു ഫാക്ട്സ് ഉണ്ട്, അതായത് കശുവണ്ടിയും മാമ്പഴവും അളിയന്മാരാണ് എന്നുള്ളൊരു കാര്യം. അതായത് വല്ലാത്തൊരു കോമ്പിനേഷനായിട്ട് തോന്നുന്നല്ലേ. അതായത് സസ്യശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കശുവണ്ടി, പിസ്ത, ഇതൊക്കെ മാമ്പഴത്തിൻ്റെ അടുത്ത ബന്ധുക്കളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ആരും ഞെട്ടിയൊന്നും വേണ്ട, രണ്ടുപേരും ഒരേ ഫാമിലിയാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഈ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് മാമ്പഴം കൊടുക്കുന്ന ഒരു ചരിത്രം പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതായത് പണ്ടൊക്കെ ഇന്ത്യയിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു കുട്ട മാമ്പഴം സമ്മാനമായിട്ട് നൽകുന്നത് വെറുമൊരു സമ്മാനമായിരുന്നില്ല കേട്ടോ. എനിക്ക് നിന്നോട് വലിയ സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ട് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ രാജാക്കന്മാരുടെ കാലം തൊട്ടേ മാമ്പഴമൊക്കെ സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു എന്നർത്ഥം. ഈ പഴയ കാർട്ടൂണൊക്കെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, എനിക്കൊന്ന് ഈ ചോട്ടാഭീം പോലുള്ള കാർട്ടൂണൊക്കെ കാണിക്കുന്നത് രാജഭരണമാണല്ലോ. അപ്പോൾ ആ ഒരു കാർട്ടൂണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എട്ടക്കൊക്കെ ഈ അവിടുത്തെ ആൾക്കാർ രാജാവിന് മാമ്പഴം, ഒരു കുട്ട മാമ്പഴമൊക്കെ കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. അതായത് രാജാവിനോടുള്ള ആ ഒരു സ്നേഹവും ഇതൊക്കെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ പണ്ടുകാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാമ്പഴമൊന്നും അങ്ങനെ ഒരു കുട്ടയായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ള നിലയിലൊന്നും കൊണ്ട് കൊടുക്കാറില്ല. നമ്മളൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും വാങ്ങി കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കുന്നു എന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് നമ്മൾ ഇന്ന് കഴിക്കുന്ന മാമ്പഴത്തിന് എത്ര വയസ്സുണ്ടെന്നറിയോ. അതായത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ മാമ്പഴം കൃഷി ചെയ്തിരുന്നു എന്നാണ് ചരിത്രമൊക്കെ പറയുന്ന ഒരു കാര്യം കേട്ടോ. പിന്നീട് ഈ ബുദ്ധഭിക്ഷുക്കളും അതുപോലെ തന്നെ സഞ്ചാരികളും ഒക്കെയാണ് നമ്മളുടെ മാമ്പഴത്തെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് എത്തിച്ചത്. ഇനി വേറൊരു ഫാക്ട് കൂടി കേൾക്കാം. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴത്തിന് ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 300 ഗ്രാം ഭാരം കാണുമല്ലേ. എന്നാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ മാമ്പഴത്തിൻ്റെ മാമ്പഴം ഏതാണെന്നറിയോ, അതായത് ഏറ്റവും ഭാരമേറിയ മാമ്പഴം 3.5 കിലോഗ്രാമിൽ കൂടുതൽ ഫിലിപ്പീൻസിലെ ഒരു കർഷകൻ്റെ തോട്ടത്തിൽ വിളഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഭീകരൻ മാമ്പഴം. അപ്പോൾ മാമ്പഴ ദിനമായതുകൊണ്ട് തന്നെ, നാഷണൽ മാംഗോ ഡേ ആയതുകൊണ്ട് തന്നെ മാമ്പഴത്തെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സുകളാണ് നമ്മളിതാ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മാങ്ങ പാട്ടുകൂടി കേട്ടാലോ. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദഫ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കേ സാത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചാ കേ ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കേ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയോ കേ ലേക്കർ കേ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകേ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോ കേ സാത് അന്യായ നഹീ ഹോനേ ദേംഗേ.
1: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
4: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10-നും ഇടയിലും വൈകിട്ട് 4-നും 7-നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
1: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി 2 മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. August 15 മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമോസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: നമ്മളൊക്കെ ഉറക്കം എഴുന്നേറ്റ് കണ്ണ് തുറന്ന ഉടനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം എന്തായിരിക്കും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമെന്ന്? ചില ആളുകൾക്ക് ചായ കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാരും ആദ്യം തന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യുന്നത് ഫോൺ എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി കണ്ണ് തുറന്ന ഉടനെ ഫോൺ എടുക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫോൺ നോക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലും കുറച്ചധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് കണ്ണ് തുറന്ന ഉടനെ തന്നെ ഈ ഫോൺ നോക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരു വിശ്രമാവസ്ഥയിലായിരിക്കുമല്ലോ. ആ വിശ്രമാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അലേർട്ട് മോഡിലേക്ക് പോവുകയാണ്. ഈ നോട്ടിഫിക്കേഷൻസ്, ന്യൂസ്, സോഷ്യൽ മീഡിയ ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ബിസി ആക്കുന്ന പോലെ ആക്കും, തിരക്കിലാക്കും. അപ്പോൾ കണ്ണുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ലൈറ്റ് ഏറ്റുവാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ ദിവസത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ ഫോൺ നോക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സമ്മർദ്ദത്തോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്ന കുറച്ചധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഒന്ന് ശ്രദ്ധ കുറയും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കഴുത്ത് വേദന, കണ്ണ് ക്ഷീണം വർദ്ധിക്കാം, പിന്നെ സമയം പാഴാകുന്നതായിട്ട് അറിയത്തുപോലും ഇല്ല അല്ലേ. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമില്ലേ. നമ്മളൊക്കെ ഈ സമയം പോകാനായിട്ടൊക്കെ ഫോണൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഫോൺ നോക്കി ഇരുന്നിരുന്ന് റീലൊക്കെ കണ്ട് കണ്ട് സമയം പോകുന്നതേ അറിയത്തില്ലല്ലേ. നമ്മളൊരു 5 മിനിറ്റ് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ നിന്ന് തല കണ്ണിൽ നിന്ന് തല ഫോണിൽ നിന്ന് കണ്ണങ്ങ് ഉയർത്തുമ്പോഴത്തേക്കും കാണുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കടന്നിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ നമ്മൾ സമയം പാഴാകുന്നതായിട്ട് പോലും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. മാത്രമല്ല രാവിലെ നമ്മൾ ചെയ്യേണ്ട പല നല്ല ശീലങ്ങളും ചെയ്യാതിരിക്കാം, നഷ്ടപ്പെടും, അതിനും ഒരു കാരണമായിട്ട് മാറാം. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ ഫോൺ നോക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് മാത്രമല്ല ഒരു 5 മിനിറ്റ് ഇപ്പം വേനൽക്കാലമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എന്തായാലും മഴക്കാലമാണെങ്കിലും വെയിലൊക്കെ ഉണ്ട്, അത്യാവശ്യം രാവിലേക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 5 മിനിറ്റ് സൂര്യപ്രകാശമൊക്കെ കാണുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഒരു 20-30 മിനിറ്റ് മാത്രം ഫോൺ യൂസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇത്രയും സമയം മാത്രം ഒന്ന് ഫോൺ യൂസ് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങളൊക്കെ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ

മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമാണ് കേട്ടോ. സ്കോൾ കേരള, അതായത് ഓപ്പൺ സ്കൂൾ മുഖേനയുള്ള പ്ലസ് വൺ പ്രവേശനത്തിന് ഇന്ന് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിഴ കൂടാതെ ഓഗസ്റ്റ് 14 വരെയും 60 പിഴയോട് കൂടിയിട്ട് ഓഗസ്റ്റ് 31 വരെയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വെബ്സൈറ്റ് വരുന്നത് www.skullkerala.org എന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ, റെഗുലർ, അതുകൂടാതെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ, പിന്നെ സ്പെഷ്യൽ കാറ്റഗറി പാർട്ട് 3 എന്നീ വിഭാഗങ്ങളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 10 യോഗ്യത വരുന്നത്. ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി 2 ഈ പറഞ്ഞ രേഖകൾ സഹിതം അപേക്ഷ ജില്ലാ കേന്ദ്രങ്ങളിൽ നേരിട്ടോ അല്ലെങ്കിൽ സ്പീഡ് രജിസ്ട്രേഡ് തപാലിലോ അയച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ വിലാസം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0471234250 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471234250 എന്നതാണ് നമ്പർ.
2: മകരീ

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് മോജോ,
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. പനങ്ങാട്ടുള്ള കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ, അതായത് കുഫോസിലും, BBAക്ക് ഒഴിവുള്ള ജനറൽ സംവരണ സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ വരുന്ന 24-ാം തീയതി 10 മണിക്ക് മെയിൻ ക്യാമ്പസിൽ നടക്കുമെന്നുള്ളൊരു കാര്യം ഓർപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഫാക്കൽറ്റി ഓഫ് ഫിഷറീസ് മാനേജ്മെൻറ്റ് ഓഫീസിൽ വെച്ചായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0484227506 എന്നതാണ് നമ്പർ. അതുകൂടാതെ തന്നെ ഒഴിവുള്ള MSc സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 24-ാം തീയതി തന്നെ 10 മണിക്ക് പുതുവൈപ്പിൻ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതായിരിക്കും. അപ്പോൾ പ്രവേശന പരീക്ഷ എഴുതാത്തവരെയും പരിഗണിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0484252587 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484252587 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

യെസ് അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന മൂവിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് വിഷിംഗ് സെഗ്മെൻ്റ് ആണ് കേട്ടോ. പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ കോൾ ചെയ്തും മെസ്സേജിലൂടെയും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അപ്പോൾ ഇന്ന് ജൂലൈ 22 ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നുണ്ടെങ്കിൽ, അവർക്കൊരു വിഷ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090. 0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിഷസ് അറിയിക്കേണ്ടത്. വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562-664-9090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജരനാണ് കേട്ടോ. പഠിപ്പിക്കേണ്ട മട്ടിൽ പഠിപ്പിച്ചാൽ പഠിക്കുന്ന വിഷയത്തിൽ രസമുണ്ടാകും, രസമുണ്ടായാൽ ശ്രദ്ധയും ഉണ്ടാകും, ശ്രദ്ധയുണ്ടായാൽ സിദ്ധിയും ഉണ്ടാകും. പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, കുഞ്ഞുണ്ണി മാഷാണ് കേട്ടോ. ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് മനോജേട്ടൻ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, പഠിപ്പിക്കേണ്ട മട്ടിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ രസമുണ്ടാകും, രസമുണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധയുണ്ടാകും, ശ്രദ്ധയുണ്ടായാൽ സിദ്ധിയുണ്ടാകും. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു രസത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണെന്ന് തോന്നുന്നു. എന്തായാലും മനോജേട്ടൻ ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈഖയാണ്, ഫ്രം അയിരിക്കോട്. ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയായിരിക്കാം. അതുകൊണ്ട് സഹായിക്കാൻ കഴിയുമ്പോൾ മടിക്കരുത്, നന്മയൊരിക്കലും വെറുതെ ആകില്ല. ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ട് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു സഹായമാണ് എങ്കിലും പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ആർക്കാണോ, അവർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമായിരിക്കാം അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം, സിറ്റുവേഷൻ, ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാതിരിക്കരുത്. കാരണം ചിലപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ലഭിക്കുമായിരിക്കും. അപ്പോൾ മെസ്സേജ് അയച്ച സുലൈഖയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ് ഇഖയാണ്. ഗുഡ് മോർണിംഗ് ആസ്ട്രേ FM, വെരി വെരി ഗുഡ് മോർണിംഗ്. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായിട്ട് ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും പകർന്നു നൽകുക. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും അന്തസ്സോടെ മാറി നിൽക്കുക. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് PV മുഹമ്മദിക്ക വടക്കേ വാവണ്ണൂരിൽ നിന്നും ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ഇക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും തിരിച്ച് വിഷയുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല കോട്ട്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. ഇനി ലൈവിലേക്ക് വിളിച്ച് പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസ് അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Kettathu Sathyamanu. Assisia Medical College Hospital avadharippikkunnu the complete motherhood package. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും വിഷിംഗ് സെഗ്മെൻ്റ് ആണ് നമ്മളത് 8:30 to 9:00 കേട്ടുകൊണ്ടിരുന്നത്. വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി സെബാസ്റ്റിനാണ്. ശുഭചിന്ത. ജീവിതം രണ്ട് അവസരങ്ങൾ നൽകും. ഒന്ന് തിരുത്താൻ, രണ്ട് തിരിച്ചറിയാൻ. സ്വയം തിരുത്താൻ മടിക്കരുത്, ചുറ്റുമുള്ള മനുഷ്യരെ തിരിച്ചറിയാനും വൈകരുത്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് മിനി ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച മിനി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ബിനു ചേട്ടനാണ്. ആശ്രയിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ അനുഷയ്ക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓർക്കുക, ഒരാൾ അമിതമായിട്ട് നിഷ്കളങ്കനാവരുത്. കാട്ടിൽ നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ അമിതമായിട്ട് നിഷ്കളങ്കരായ മനുഷ്യരാണ് ആദ്യം വഞ്ചിക്കപ്പെടുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഈ ഒരു ലോകത്ത് നേരെ വളരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ബിനുശേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചറിനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നും മീനുവാണ്. ഹായ് ശേഷി, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഡിയർ. ഇന്ന് എൻ്റെ ഫ്രണ്ട് എബിൻ്റെ ബർത്ത്ഡേ ആണ്. അവനൊരു വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മീനു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മീനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള എബിന് നമ്മുടെ ആശ്രയ FM90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം രണ്ടു പേർക്കും അടിപൊളിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ FM90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
6: 3 വർണ്ണങ്ങൾ, നടുവിലൊരു അശോക ചക്രവും, ഈ 5 വിരലുകൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ സ്വന്തം ത്രിവർണ പതാക. ഭരണഘടനാ ശില്പികൾ ഈ ത്രിവർണ പതാകയെ നമ്മുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ച ദിനം ഇന്ന് നാഷണൽ ഫ്ലാഗ് അഡോപ്ഷൻ ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂള് കെമിസ്ട്രി താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് വരുന്നത് അടുത്ത മാസം 7-ാം തീയതി 2 മണിക്കാണ്. ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഇന്റർവ്യൂ നടക്കുക. ഡേറ്റ് മറക്കാതിരിക്കുക കേട്ടോ. മറ്റൊന്ന്, കൊട്ടാരക്കര GSSS ആൻഡ് VHSS ഹൈസ്കൂൾ വിഭാഗം താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, മുട്ടറ ഗവൺമെന്റ് VHSS ഹൈസ്കൂൾ വിഭാഗത്തിലെ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. താൽക്കാലിക ഒഴിവാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന 22-ാം തീയതി, അതായത് ഇന്ന് 22-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് രാവിലെ 10 മണിക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഡേറ്റും സമയമൊന്നും മറക്കാതിരിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. Fly Unique Travel and Tours, Kottarakkara.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: സമ്മർദ്ദങ്ങളില്ലാത്ത മാനസികാവസ്ഥയും ആരോഗ്യകരമായ ജീവിതശൈലിയും നിലനിർത്താൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണവും പ്രധാനപ്പെട്ടതുമായ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തെയും സംരക്ഷണത്തെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനം ഇന്ന് ജൂലൈ 22, വേൾഡ് ബ്രെയിൻ ഡേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Frozen foodukal thedi alayendathilla, Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
4: Vilakkuravum gunamenmayum njangal nalkunna urappu.
5: Ella veetavashyangalkkum Aljo oppumundu.
6: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് മോജോ.
8: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്, വിത്ത് മീ ആർ ജെ അനുഷ. വിദ്യാഭ്യാസ ആനുകൂല്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയവരും പിന്നെ കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചു വരുന്നവരുമായിട്ടുള്ള അംഗങ്ങളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ SSLC വിജയിച്ച ശേഷം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ വരുന്ന സെപ്റ്റംബർ 30 അപേക്ഷ നൽകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപേക്ഷയുടെ വെബ്സൈറ്റ് വരുന്നത് services.unorganized.wssb.org എന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മാത്രമല്ല അപേക്ഷയോടൊപ്പം തന്നെ അംഗത്വ കാർഡ്, പിന്നെ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ്, പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0474-27-49-847 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-27-49-847 എന്നതാണ് നമ്പർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
6: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും സങ്കീർണമായ അവയവമാണ് നമ്മുടെ ബ്രെയിൻ. ബ്രെയിനിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെ കുറിച്ചും ബ്രെയിൻ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും കൃത്യമായ അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ ന്യൂറോ സർജൻ ഡോക്ടർ അജയ് കുമാർ. ആശ്രയ FM 90. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Ningal endu manichay parayunne palaya kaalavonnalla Kottarakarayokke anga maari ippa kanda thirichariyathilla
4: Kottarakarayodu oppam valarnu oru sthavanam undu. നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
4: പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മൂന്ന് വർണ്ണങ്ങൾ, നടുവിലൊരു അശോക ചക്രവും, ഈ അഞ്ചു വിരലുകൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ച, നമ്മുടെ സ്വന്തം ത്രിവർണ പതാക. ഭരണഘടനാ ശില്പികൾ ഈ ത്രിവർണ പതാകയെ നമ്മുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ച ദിനം ഇന്ന് നാഷണൽ ഫ്ലാഗ് അഡോപ്ഷൻ ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മോർണിംഗ് ബോജോ.
4: കൊല്ലം സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് കോമ്പോസൈറ്റ് സുരക്ഷാ പദ്ധതിയിൽ ഔട്ട്റീച്ച് വർക്കർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ്. ഇന്റർവ്യൂ വരുന്നത് 27-ാം തീയതി രാവിലെ 10 മണിക്കാണ്. സ്ഥലം രാമൻകുളങ്ങര മേടയിൽ മുക്കിലുള്ള എസ് കോമ്പോസൈറ്റ് സുരക്ഷാ പ്രോജക്റ്റ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കുക എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. 0474279606 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0474279606 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിഞ്ഞു. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർഗവമാൻ. ഇറ്റ്സ് മീ RJ അനുഷ, സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.
2: നീരൻ

0: യാത്രയായ ഇപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: We are back on Radio 1D with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് വേണുഗോപാൽ.
0: വേണു ചേട്ടാ, വീടെ തന്നെയാണോ?
1: ഇവിടുന്ന് നീലേശ്വരം അന്നൂരെന്ന് പറയും, ഈലിയോട്.
0: ഓക്കെ, ശരി ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് നമ്മുടെ മക്കളും കുടുംബം എല്ലാം ഉണ്ട്.
0: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: ആ, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു.
0: ഇങ്ങനെ പോവാണ്,
1: നമ്മുടെ ഒരു ചെറിയ അറേഞ്ച്മെന്റ്, ചെറിയ വരുമാനത്തിൽ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു.
0: തട്ടിയും മുട്ടിയും പോകും.
1: അതെ അതെ.
0: അപ്പോൾ എന്താ ചെയ്യുന്നത്?
1: എനിക്ക് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്.
0: ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നമ്മുടെ സാധാരണക്കാരന്റെ വണ്ടി ഇങ്ങനെ മെനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഞാനൊരു 10-40 വർഷമായി.
0: 40 വർഷമായി?
1: 40 വർഷമായി.
0: ഓക്കെ, അപ്പൊ ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള ഡ്രൈവറാണ്. ശരി, അപ്പം എന്തുകൊണ്ട് ഈ ഓട്ടോ ഫീൽഡ് ജീവിത മാർഗമാണ് തിരഞ്ഞെടുത്തത്?
1: ഓട്ടോ ഫീൽഡ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നിന്നപ്പോ നമുക്ക് ഇതിനോട് ഇച്ചിരി മോട്ടോർ മേഖലയിലേക്ക് ഇച്ചിരി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സമയത്ത്, ആ സമയത്ത് ഉറപ്പ് എത്ര വർഷമായി, അപ്പൊ നമുക്ക് മറ്റ് തൊഴിലുകളൊന്നും കാര്യം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭം. SLC പാസ്സാവുക, എന്തെങ്കിലും ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അന്നേരം ഇങ്ങനെ ഒരു വണ്ടി എടുക്കുക. അന്നിപ്പോ ഇതിപ്പോ ഈ ബജാജിന്റെ ആട്ടോയൊക്കെ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞൊരു 80 കാലഘട്ടത്തില്ല ബജാജിന്റെ വണ്ടികൾ, ഈ ഇത്തരം മോഡൽ വണ്ടികൾ ഇറങ്ങുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളൊരു വണ്ടി ലോൺ എടുത്തു ഇറങ്ങി. ഞാനും എന്റെ ജ്യേഷ്ഠനും കൂടെ ആയിരുന്നു, ഞങ്ങൾ രണ്ടും കൂടെ ട്രെയിൻ അടിസ്ഥാനത്തിൽ ഓടുമായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി വണ്ടി എടുത്തു, പിന്നെ ഞാൻ വേറെ വണ്ടി എടുത്തു. ഇങ്ങനെ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അങ്ങനെ ഓട്ടോ ജീവിതമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ മേഖല എങ്ങനെയുണ്ട്? ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ഓട്ടോയ്ക്ക് ഈ പൊതുവിൽ ഈ ആള് പണ്ടൊക്കെ ഓട്ടോ ഉണ്ടായി, പക്ഷെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് ഘട്ടത്തിലായിട്ട് ഈ എല്ലാവർക്കും സ്വകാര്യ വാഹനങ്ങൾ, അതായത് സ്ത്രീകൾക്കെല്ലാം സ്കൂട്ടർ, എല്ലാവർക്കും സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടായി. ഇപ്പോഴത്തേക്ക് നമ്മുടെ ഈ 3-wheeler ഓട്ടം കുറവ് ഓട്ടോയ്ക്ക്. പിന്നെ ഇപ്പം ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞ വണ്ടി വന്നപ്പോൾ സ്ത്രീകൾ ഒരെണ്ണം ഇതിനകത്ത് കയറുന്നില്ല ഓട്ടോയിൽ. അപ്പം സാധാരണ കൂടുതൽ ഓട്ടം വിളിക്കുന്ന സ്ത്രീകളാണ്, കാരണം അവരാണ് ഈ കൂടുതലൊക്കെ നടക്കാത്തത്. അപ്പം അവർ കൂടുതൽ നടക്കാൻ പാടാണ് അവർക്ക്. അപ്പം അതുകൊണ്ട് അവർ അത്യാവശ്യ സൗകര്യത്തിന് ഇങ്ങനെ അത്യാവശ്യ സർവീസിന് ഇങ്ങനെ ജന പൊതുജന സേവനം അല്ലേ ഇത്, അപ്പം അങ്ങനെ വിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഒട്ടുമില്ല. ഇപ്പം വെറുതെ കിടക്കാം ഓട്ടോ. പക്ഷെ അപ്പോൾ നമ്മുടെ കൂലിക്കൂടുന്ന ഡ്രൈവർമാർക്ക് മിക്കവാറും വണ്ടികളൊക്കെ ഒതുക്കിയിട്ട് അവർക്ക് ഓരോ ജോലികൾക്ക് പോവുക. അതാകുമ്പോൾ ഒരാഴ്ചയിൽ 2-3-4 ജോലി എന്ന് പറഞ്ഞാൽ 4 ദിവസം ജോലി കിട്ടിയാലും മതി, അവന് അവൻ്റെ ജീവിതം സുഖമായിട്ട് പോകാം. ഇത് വലിയ പാടാണ്. ഇതൊക്കെ മിക്കവാറും വരുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ട്രേഡ് യൂണിയൻ്റെ കൊട്ടാരക്കര മേഖല പ്രസിഡന്റാണ്, BMS യൂണിയൻ്റെ മോട്ടോറിൻ്റെ ഓട്ടോർഷ യൂണിയൻ്റെ. അപ്പം നമുക്ക് ഈ തൊഴിലാളികളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും, അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവരൊക്കെ മിക്കവാറും ഈ വരുന്ന രാവിലെ വന്ന് പകലന്തിയോളം കിടന്ന് ഈ വെയിലും മഴയും കാറ്റും എല്ലാം കൊണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഡീസൽ അടിക്കാനുള്ള കാശ് ഒപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. വളരെ ദയനീയാവസ്ഥ, കാരണം ഇങ്ങേറ്റത്ത് വളരെ കഷ്ടപ്പെട്ട് കഷ്ടതയിൽ ജീവിക്കുന്ന ഒരു മേഖലയാണ് ഓട്ടോർഷ തൊഴിലാളികൾ.
0: ഇത് എന്നാലും പ്രിയദർശിനി നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്.
1: ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും. അത് ഇപ്പം പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ നമ്മളത് നല്ല കാര്യമാണ്, പക്ഷേ അത് കുറെ മാനദണ്ഡങ്ങൾ പാലിച്ച് ചെയ്യണമായിരുന്നു. 60 വയസ്സിന് മുകളിലുള്ളവർക്കും പ്രായമുള്ളവർക്കും, പിന്നെ സ്കൂൾ കുട്ടികൾ, പിന്നെ ഈ വികലാംഗരും മറ്റ് വലിയ അസുഖമുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റുന്നവർക്ക് അവർക്ക് പ്രത്യേകം സർക്കാർ അവരുടെ അംഗീകാരമുള്ള കാർഡ് കൊടുത്തുകൊണ്ട് ചെയ്യണമായിരുന്നു. ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത് അല്ലേ? ഒരു മുതലാളി ഉണ്ടെങ്കിൽ തൊഴിലാളി ഉള്ളൂ, തൊഴിലാളി ഉണ്ടെങ്കിൽ മുതലാളി ഉള്ളൂ. പക്ഷേ ആ തൊഴിലാളി എത്രയും പേര് അവർക്കുള്ള ഉപജീവന മാർഗ്ഗം അവരുടെ കുടുംബം കഴിയുന്നതാണ്, വളരെ കഷ്ടതയിലാക്കി കളഞ്ഞു. അപ്പം അതിന് എന്തെങ്കിലും സർക്കാർ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമെന്നാണ് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി വേണു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പം ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്. ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഓരോ ഡ്രൈവറായ വേണു ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്നാലും ചേട്ടൻ പറയുന്നത് നമ്മുടെ ഓട്ടോ ജീവനക്കാർ ഒരുപാട് കഷ്ടത്തിലാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുവന്നത്. കാരണം ഡെയിലി ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുള്ളൂ ഒരു ദിവസം ഓട്ടത്തിലൂടെ. പക്ഷെ ഇപ്പൊ അതുപോലെ ലഭിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണല്ലേ, വളരെ കഷ്ടമാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുവന്നല്ലേ.
1: പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഭക്ഷണ മേഖലകൾ, അതായത് ഹോട്ടലുകൾ, ഹോട്ടൽ മേഖലകളിൽ ഇപ്പൊ പൊതുവെ നമുക്കറിയാം എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അതനുസരിച്ച് ഹോട്ടൽ ഉടമകൾ ആ ഹോട്ടൽ ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം അവർ 10 എന്നുള്ളത് 12 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 12 ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 ആക്കിയപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ആഹാരം അവർക്ക് കൊടുക്കണം അല്ലേ. അപ്പൊ പലരെയും ഒരുപാട് പേര് പരാതി പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദോശ, ഒരു പൊറോട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 12 രൂപ ആക്കിയ സാധനം 12 രൂപ ഒരു കൂടുതൽ മേടിക്കില്ലേ, 3 രൂപ അല്ലേ കൂടുതൽ മേടിക്കട്ടെ, 13 രൂപ മേടിക്കട്ടെ, മേടിച്ചാലും അതനുസരിച്ചുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം. ഇത് ഒറ്റ ഹോട്ടൽ മേഖലകളിലും കൊടുക്കുന്നില്ല.
0: 12 രൂപ ആക്കിയപ്പോ 12 രൂപയുടെ ഭക്ഷണം കൊടുക്കുന്നില്ല.
1: അത് പറഞ്ഞ ഒരു ദോശയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പർപ്പടകത്തിന്റെ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഭയങ്കര അന്യായം. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ശക്തമായിട്ട് നമ്മുടെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥര് അവരത് ശക്തമായിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്യായം ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോ നാളെ വില കുറഞ്ഞിരിക്കട്ടെ സാധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾ വില കുറഞ്ഞാൽ ഇവര് ഈ റേറ്റ് കുറയ്ക്കത്തില്ല. അപ്പൊ അതൊരു സങ്കടാവസ്ഥയാണ്. കാരണം അതൊരു ഒരിക്കലും പാടില്ല. ഒരു പാവപ്പെട്ട ഒരുത്തൻ ചെന്ന് ഒരു 2 ദോശ മേടിക്കുമ്പോൾ അതിന് 24 രൂപയാണ്. 24 രൂപയ്ക്ക് ഒരു 3 ദോശയുടെ പവർ കാണിക്കണ്ടേ അല്ലേ. ഇത് ചെയ്യത്തില്ല. ഇത് 1.5 ദോശയുടെ പവർ കാണിക്കുന്നത് 2 ദോശയ്ക്ക്. അപ്പൊ അത് തെറ്റായ ഒരു നിയമം തന്നെ. അത് ശക്തമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നടപടിയെടുക്കേണ്ടത് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അവർ ഫുഡ് ഇൻസ്പെക്ടർമാരിറങ്ങി ഇത് ശക്തമായി ഇതിന്റെ പരിശോധന നടത്തിയിട്ട് അതിന് നടപടി സ്വീകരിക്കണം. അത് അത്യാവശ്യമാണ് നമുക്ക് പറയാനുള്ളത്.
0: ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഭക്ഷണത്തിന് വില കൂട്ടിയിട്ടുണ്ട് പഴയതിനേക്കാൾ, പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന് വേണ്ട നടപടി ഭക്ഷ്യവകുപ്പ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ മുൻപോട്ട് പോകാം. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, നല്ലൊരു നാളേക്കാണ് നമുക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷ മുൻപോട്ട് പോകാം.
1: ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ വേണു ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൺ ജംഗ്ഷനിലത്തിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ഡോക്ടർ ഉണ്ണിത്താൻ.
0: ഓക്കെ, ശരി. വീട് എവിടെയാണ്?
1: വീട് വന്നിട്ട് ഇവിടെ നെയ്യാറ്റിങ്കര.
0: നെയ്യാറ്റിങ്കരിലാണ്? ഇവിടെ എന്താ പരിപാടി? കൊട്ടാരക്കരയില്.
1: കൊട്ടാരക്കരയിലെ ഇവിടെ ഗണപതി കോവിൽ വന്നാണ്.
0: ഗണപതി അമ്പലത്തിൽ വന്നാണ്. ശരി ശരി, ദർശനം കഴിഞ്ഞോ?
1: കഴിഞ്ഞു കഴിഞ്ഞു.
0: അപ്പഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് മൂന്ന് പേരുണ്ട്, മൊത്തം മൂന്ന് നാല് പേര്.
0: നാല് പേര്.
1: പിന്നെ വൈഫ്, അടുത്ത് വന്നിട്ട് മകൻ, പിന്നെ അടുത്ത് മകള്.
0: ഓക്കെ, ശരി ശരി. മലയാളി അല്ലേ?
1: ആ, മലയാളിയാണ്.
0: ലാംഗ്വേജ് എനിക്ക്
1: എല്ലാവരും സ്ലാങ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞല്ലേ, ഞാൻ നമുക്ക് അതിർത്തി പ്രദേശത്തുള്ളതാണ്, ബോർഡറാണ്. അപ്പോ നെയ്യാറ്റിങ്കര കഴിഞ്ഞ തൊട്ടടുത്ത് വന്നിട്ട് തമിഴ്നാടും കൂടെ ഉൾപ്പെട്ടതാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും അതാണ് സംസാരിക്കുമ്പോൾ ഒരു തമിഴ് സ്ലാങ് വരുന്ന തോന്നി. ശരി, കുഴപ്പമില്ല. എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഞാൻ വന്നിട്ട് കോളേജിൽ പ്രൊഫസർ ആയിരിക്കുകയാണ്.
0: കോളേജിലെ പ്രൊഫസർ? അധ്യാപകനാണ്.
1: അധ്യാപകനാണ്.
0: ഓക്കെ, എവിടെയാണ് പഠിപ്പിക്കുന്നത്?
1: ഇപ്പോ ധനീച്ചുരം NSS കോളേജ്, BTM NSS കോളേജ്, ധനീച്ചുരം.
0: ഓക്കെ, ഈ സബ്ജക്ട് ആണ്?
1: ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്.
0: ചരിത്ര അധ്യാപകനാണ്?
1: അതെ അതെ. ചരിത്രത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്.
0: ഓക്കെ.

0: ഓക്കെ ശരി ശരി. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷമായിട്ട്. അപ്പൊ എന്തായാലും തിരിച്ചു പോവാണ് വീട്ടിലേക്ക്?
1: തിരിച്ചുതാ പോവുകയാണ്.
0: കൊല്ലത്ത് വന്നിട്ട് കൊല്ലം ഇഷ്ടപ്പെട്ടോ?
1: ഓ പിന്നെ കൊല്ലം വളരെ ഇഷ്ടപ്പെട്ട ഒരിതാണ്, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമുക്കിവിടെ ശാസ്താംകോട്ട കായൽ, ഇങ്ങനെ കുറെ ബാക്ക് വാട്ടേഴ്സ്, ലാക്സ്, ഓൾ ദി തിങ്സ്.
0: ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം ഇന്ന് പരിചയപ്പെടുന്നതിൽ.
1: താങ്ക് യു.
0: അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് ട്രാൻഡ്രസ് ദേശിയായ ഉണ്ണിത്തൻ സാറിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കും.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്.

0: ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ദീപം.
1: Yes, once again we are back on Radio 1T with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
2: ഹരി.
1: ഹരി ഹരി ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
2: വീടടുത്ത് തന്നെ, അവിടെ വെട്ടിക്കലെന്ന് പറയും.
1: വെട്ടിക്കലാണ്? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, സിസ്റ്റർ, പിന്നെ അമ്മ.
1: ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട്
2: പോകുന്നു. ഹാപ്പി ഹാപ്പി
1: ഹാപ്പി ആയിട്ട് പോകുന്നു. ശരി, എന്താ ചെയ്യുന്നത് ഇപ്പോ?
2: ഞാൻ ഡ്രൈവർ.
1: ഡ്രൈവറാണ്? ഓക്കെ. വളയം പിടിക്കാൻ തുടങ്ങി എത്ര നാളായി?
2: പിടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നം ഒരു 4-5 വർഷം.
1: 4-5 വർഷം ആയതേ ഉള്ളൂ. തുടക്കക്കാരനാണ് ഈ ഫീൽഡ്?
2: ഓ അതെ അതെ.
1: ഓക്കെ, എന്തുകൊണ്ടാ ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡ് തന്നെ ജീവിത മാർഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്?
2: ഇഷ്ടമാണ്, എന്നെ അച്ഛനും അതേ ഫീൽഡാണ്. അതാണ്.
1: ഓക്കെ, അച്ഛൻ ഡ്രൈവർ ആണ്, ഡ്രൈവിംഗ് ഫീൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളും ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി അല്ലേ?
2: അതെ അതെ.
1: എന്ത് ഡ്രൈവറാ?
2: ഞാനിപ്പോ ലോറിക്കകത്ത് പോകുന്നുണ്ട്, പിന്നെ ഇതുള്ള വണ്ടിയിൽ എല്ലാത്തിനും പോകുന്നുണ്ട്.
1: ഓക്കെ, ലോറിയൊക്കെ
2: സിമെന്റ് വണ്ടി പോകുന്നു. ലോറി ഉള്ളതല്ല, അത് ഡ്രൈവറായിട്ട് പോകുന്നു. സ്വന്തമായിട്ടില്ല.
1: മനസ്സിലായി മനസ്സിലായി. സ്വന്തം വണ്ടി എടുക്കണ്ടേ?
2: എടുക്കണം എടുക്കണം. പിന്നെ അതല്ലേ നമ്മുടെ ഡ്രീം.
1: ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഡ്രീം അല്ലേ? അതല്ലാതെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമിനെ പറ്റി ചോദിച്ചാൽ എന്ത് പറയാം?
2: അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പോണം.
1: അത്രയുള്ളൂ. അധികം അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ അത്യാവശ്യം ഇങ്ങനെ സന്തോഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒഴുകിയെങ്കിൽ പോകണം അല്ലേ?
2: അതേ ഉള്ളു.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നത് സന്തോഷിക്കണ്ട.
2: ഓക്കെ, താങ്ക്
1: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് വെട്ടിക്കാലം സ്വദേശിയായ ഹരിചേട്ടനാണ് കേട്ടോ. ദീപുലി നീവിനെയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അനീഷ് ഉണ്ണികൃഷ്ണൻ.
0: അനീഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: ഇല്ല, തിരുവനന്തപുരം.
0: ട്രിവാൻഡ്രം സ്വദേശിയാണ്, തലസ്ഥാന നഗരിയിൽ നിന്ന് വരികയാണ്. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: വൈഫ്, ഞാന്, എന്റെ കൊച്ചു പൂച്ചക്കുട്ടിയുണ്ട്, കുഞ്ഞിപ്പെണ്ണ്.
0: ഓ, പെറ്റ് ലവർ ആണ്.
1: യെസ്.
0: ഓക്കെ, പേരെന്താ? കുഞ്ഞിപ്പെണ്ണോ?
1: കുഞ്ഞിപ്പെണ്ണ്. അവളെ ഒറിജിനൽ പേരെന്ന് പറയുമ്പോൾ തെരേസിറ്റ മെൻഡോസ അനീഷ്.
0: തെരേസിറ്റ മെൻഡോസ അനീഷ്, പൂച്ചക്കൂട് തന്നെയാണോ?
1: യെസ്.
0: എന്റെ ദൈവമേ, അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ പേര്?
1: വ്യത്യസ്തമായ പേര്, അവളെ കൊണ്ടുവന്നത് ഒമാനിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒമാനിലാണ്. അപ്പൊ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പൊ ഒരു വെബ് സീരീസ് കണ്ടു, അങ്ങനെ ആ അതിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, അതിന്റെ പേര് ഇവൾക്ക് ഇട്ട് കൊടുത്തു.
0: ഓക്കെ, അപ്പൊ വലിയൊരു പെറ്റ് ലവറിനാണ് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ശരി ശരി. അപ്പോഴേ ഇവിടെ എന്താ പറയുക, അമ്പലത്തിൽ വന്നാണോ?
1: അമ്പലത്തിൽ വന്നാണ്, ശബരിമല പോയതാണ്. പോയിട്ട് തിരിച്ച് കൊട്ടാരക്കര ഗുണവിഷയത്തിലേക്ക് വന്നാണ്.
0: അപ്പം ഒമാനിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ലീവിലാണ്?
1: ഇപ്പൊ ലീവിലാണ്.
0: എന്താ ജോലി, എന്താ വർക്ക്? എന്താ?
1: ഞാൻ ഓട്ടോമൊബൈൽ കൺസൾട്ടന്റ് ആണ്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല.
0: പ്രവാസി ജീവിതം എങ്ങനെ പോകുന്നു?
1: പ്രവാസ ജീവിതം സൂപ്പറാണ്,
0: അടിപൊളിയാണ്.
1: അടിപൊളിയാണ്.
0: എത്ര നാളത്തെ ജീവിതമാണ്?
1: ഇപ്പൊ ഒരു 23 വർഷമായി.
0: 23 വർഷമായി. ഓക്കെ, ഒരു വലിയ എക്സ്പീരിയൻസ് കാലയളവാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാ ഈ പ്രവാസ ജീവിതം ചൂസ് ചെയ്തതുകൊണ്ടാ?
1: അവസ്ഥ അങ്ങനെയായിരുന്നു മുമ്പ്, അതുകൊണ്ട് അങ്ങോട്ട് പോയാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അങ്ങനെ പോയതാണ്.
0: ശരി ശരി. നമ്മൾ ഈ പെട്ടെന്നൊരു പ്രവാസ ജീവിതമൊക്കെ ചൂസ് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു?
1: ആദ്യം അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ശമ്പളം കിട്ടുന്നില്ല, പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ആയിരുന്നു.
0: ഇപ്പോഴും അതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ കാണും അല്ലേ?
1: ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും ഗൾഫിലെ ജീവിതം അതിമനോഹരമാണെന്ന് കരുതുന്ന ലിസ്റ്റ് കേൾക്കേണ്ട കാര്യമാണ്. അത്ര മനോഹരമൊന്നുമല്ല, ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരും ഗൾഫിൽ ഉണ്ടല്ലേ?
1: ഉണ്ട്.
0: ശരി, അപ്പൊ തലസ്ഥാന നഗരിയിൽ നിന്ന് വരികയാണ്. എവിടെയാണ് വീട്? ട്രിവാൻഡ്രത്ത്.
1: കാര്യറ്റ് എന്ന് പറയും.
0: ഓക്കെ, അത് എവിടെയായിട്ട് വരും?
1: കിളിമാനൂരിനും വെഞ്ഞാറും ഇടയ്ക്ക്, കാര്യറ്റ്.
0: ഓക്കെ, അപ്പൊ വരുംവർമ്മയുടെ നെയ്ബേഴ്സ് ആണ്.
1: അങ്ങനെ പറയാം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ അനീഷ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൾ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ
0: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അതേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906-2-662-6649-90. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, ഉദിച്ചിയും ശ്വേതാ മോഹനും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ മോനെ, ഇത് നെടിയവളയിൽ നിന്ന് ശാന്ത ചേച്ചി ആണ്.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല വിശേഷം, എല്ലാവർക്കും സുഖം, അംഗൻവാടി കുട്ടികൾക്ക് സുഖം,
0: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ ഓക്കെ, അപ്പൊ ഇന്ന് എന്താ ഭക്ഷണം ഒക്കെ അംഗൻവാടിയിൽ?
1: ഇന്ന് ഭക്ഷണം കഞ്ഞി, പിന്നെ അത്രം.
0: ഓക്കെ, കഞ്ഞി ഒക്കെ ഉണ്ടപ്പോ അല്ലേ?
1: രാവിലെ പാൽപ്പിടി കുഴക്കട്ട ആയിരുന്നു.
0: ഓക്കെ,
1: വൈകിട്ട് ഇഡലി പുട്ടു.
0: ഇഡലി ഒക്കെ ഉണ്ടോ വൈകിട്ട്?
1: അല്ല, പുട്ടോ ഇഡലിയോ ഇതിലേതെങ്കിലും ഒന്നും, വെജിറ്റബിൾ കറി.
0: ഓക്കെ, വൈകിട്ട് എന്ന് പറയുമ്പോ 3 മണി സമയല്ലേ?
1: 3 മണിക്ക്.
0: ഓക്കെ ഓക്കെ, ശരി ശരി ശരി.
1: പിന്നെ
0: അപ്പൊ അങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷായിട്ടിരിക്കുകയാണ്.
1: നമ്മുടെ പെൺപുലിയൊക്കെ ഞാൻ തിരക്കിന്ന്
0: പറയുന്നത്. പെൺപുലികളെയാണോ? 3 പേരുണ്ടല്ലോ. ശരി ശരി.
1: പിന്നെ പതാരക്കാരൻ പയ്യനേ, നമ്മുടെ സന്നിക്കാവ് റൂട്ടാണോ കൊട്ടാരക്കരയോട്ട് പോന്നെ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഭൂതക്കുഴി ടച്ച് ചെയ്തിട്ടാണോ പോന്നെ?
0: ഭൂതക്കുഴി അറിയത്തില്ല, സോറി.
1: സിനിമ പറമ്പിന്?
0: അതെ അതെ അതെ അതെ അതെ,
1: നെടിയോടക്കിപ്പുറം.
0: അതെ അതെ, ആണാണ്.
1: അപ്പൊ അമ്മയുടെ സ്ഥലം ഭൂതക്കുഴിയാണ്.
0: ഓക്കെ, നമ്മള് പോകുന്ന വഴിക്ക് ഇറങ്ങാലോ അങ്ങോട്ട്. നോക്കാം, ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. വിളിച്ചത് സന്തോഷം കേട്ടോ ആദ്യം തന്നെ. ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലെ പാട്ട്. പാട്ട് എന്ന് പറയുന്നത്, എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും, എന്തു ഞാൻ വിളിക്കും.
0: ഓക്കെ, മനോഹര ഒരു പാട്ടാണ്. ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ഇത് എന്റെ അംഗൻവാടി കുട്ടികൾക്കും പിന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: താങ്ക്
0: യു ഫോർ കോളിംഗ്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഊമപ്പെണ്ണിന് ഒരാടെ പയ്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി, ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, നമസ്കാരം. ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. എനിക്ക് ആവണി പൊന്നൂഞ്ഞാൽ ആടിക്കം എന്ന പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയും സമർപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സഹദേവൻ ചേട്ടന് വേണ്ടി ആ പാട്ട് കാസറ്റ് കഫയിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കൊട്ടാരം വീട്ടിലെ അപ്പൂടെന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി, നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് മനോഹരമായ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഏറ്റു ദ നമ്പർ 9526490906. 9526690. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ചേർന്ന് പാടിയ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോൾ ഈസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? രാജേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ജോലിക്ക് പോയില്ലേ? ഓ, രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ, ശരി ശരി ശരി. അപ്പം ഇന്ന് ഇനി സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ പാട്ട് വെച്ച് തരിക എന്നൊരു വലിയ കർത്തവ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇനി ഇത് കഴിഞ്ഞ എന്താ പരിപാടി? ഇനി അടുത്ത ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ശരി ശരി ശരി. അപ്പോഴേ
1: 4 മണിക്ക്
0: കഴിയും. ഡ്രൈവിംഗ് പിന്നെ ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു മേഖല വളരെ ഇഷ്ടമായിരിക്കുമല്ലോ.
1: ഓക്കെ.
0: ഓ, ചെറുപ്പം ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഓക്കെ, അടിപൊളി. ശരി ശരി. അപ്പൊ 13 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡാണ്. എന്തുകൊണ്ടാണ്, ഈ ഇഷ്ടമുള്ളതും കൊണ്ട് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും മേഖല കാരണമുണ്ടോ ഈ ഒരു മേഖല ചൂസ് ചെയ്തതിന്? ഓക്കെ, ശരി ശരി. അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തതാണല്ലേ. ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? എനിക്കെന്റേതാണോ? നിനക്കെന്റെ മനസ്സിലെ അതാണ്. ശരി ശരി. ഓക്കെ, ആ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പോ
1: ഡെഡിക്കേഷൻ നമ്മളെ ആശ്രയ എഫ്എംഎൽ എല്ലാവർക്കും വേണ്ടിട്ട്, പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട്, ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: വേണ്ടി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു പാട്ട് രാജശേഖരൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വിശ്വരം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ രാജശേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് നിനക്കെന്റെ മനസ്സിലിരിക്കുന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗ്രാമഫോൺ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടന്റെ വരികൾക്ക് വിദ്യാജീവനം നൽകി ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ മറ്റൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ രാജശേട്ടന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എഴുതിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭഗവതിയാണ് കേട്ടോ. ഹലോ ആശ്രയ എഫ്, ഞാൻ വെട്ടിക്കാവലിയിൽ നിന്നും ഭഗവതിയാണ്. എനിക്ക് എടക്കാട് ബച്ചാലിൽ നിന്ന് സിനിമയിലെ നീ ഹിമമഴയായി വരൂ എന്ന പാട്ട് വെച്ച് തരണേ. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ആൻഡ് ടൊവിനോ ഫാൻസിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഭഗവതി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഭഗവതിക്ക് വേണ്ടിയും ആൻഡ് അതുപോലെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു പാട്ട് ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ ഇവർ പറയുകയാണെങ്കിൽ എടക്കാട് ബച്ചാലിൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോൻ ഈണം നൽകി നമ്മുടെ നിത്യാമാമനും ഹരിശങ്കറും ചേർന്ന് പാടിയൊരു മനോഹരമായ ഓൾ ടൈം റൊമാൻറ്റിക് ആയൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526-9090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-90-0952-690 0954 90090 0952 6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649-090-0952-6649

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717171.
3: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatunkara, Kottarakara, Karunagappally.
4: Yasid Coffee. Yasid Coffee. Ivide ishtam pole vaattu. Ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും സങ്കീർണമായ അവയവമാണ് നമ്മുടെ ബ്രെയിൻ. ബ്രെയിനിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെ കുറിച്ചും ബ്രെയിൻ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും കൃത്യമായ അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ ന്യൂറോ സർജൻ ഡോക്ടർ അജയ് കുമാർ. ആശ്രയ FM 90. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർജി സുൽത്താനയോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം.

0: ചർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
1: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2-ാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽഗാന്ധിയുടെ നടപടിയെ ബിജെപി അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചെയ്ഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2-ാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
4: Both India and ASEAN are optimistic about their prospects. Our eyes must therefore

0: Be firmly fixed on opportunities, even while addressing challenges. And there are many of them, amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
1: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം എനിക്ക് വാട്സാപ്പിൽ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മോഹനൻ ചേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് കൊക്കര കൊക്കരക്കോ എന്ന തമിഴ് പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ മോഹൻ ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗില്ലി എന്ന സിനിമയ്ക്ക് വേണ്ടി യുഗഭാരതിയുടെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സുജാത ചേച്ചിയും ഉദിജിയുടെ ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ എൻ്റെ ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധിക ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് പാടാം വനമാല എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ടിന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാക്കക്കുയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് ദീപൻ ചാറ്റർജി ഈണം നൽകി നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ സാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും വരുന്നുണ്ട് ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പാട്ടുകൾ കണ്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു തന്നപ്പോൾ 0474219090 0974219090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9522649090906694. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. Doom, shak, doom, doom, doom.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് 14 മിനിറ്റ് അറിയുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് ജോയിനിങ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്? ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
1: ഇത് മുത്തേന്ന് മഞ്ജു ആണേ.
0: മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖായിട്ടിരിക്കുന്നു.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, മൂന്ന് മക്കള്.
0: മക്കളുടെ ഒക്കെ പേരെന്താ?
1: മക്കള് മൂത്ത ആള് മോനാണ്, അനൂപ്, എട്ടില് പഠിക്കുന്നു.
0: ഓക്കെ.
1: രണ്ടാമത്തെ ആള് മോളാണ്, അനുപമ, അവള് നാലില് പഠിക്കുന്നു.
0: ഓക്കെ.
1: ഏറ്റവും ഇളയാള് ആദിദേവ്, ഒന്നില് പഠിക്കുന്നു.
0: ഓക്കെ. മൂന്ന് പേരുടെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു? വീട്ടിലെ അടി ബഹളമൊക്കെ ഉണ്ടോ?
1: ഏറ്റവും മൂത്ത ആൾക്ക് ഇച്ചിരി പക്വതയൊക്കെ ഉണ്ടായിരുന്നു,
0: നോക്കുന്നുണ്ട് അല്ലേ. മൂത്ത ആള് അമ്മയ്ക്കൊരു സഹായമാണ്. ചേച്ചി എന്താ ചെയ്യുന്നത്? അപ്പോ വീടിനെ അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആദ്യമായിട്ട് വിളിക്കുവാണോ? ആദ്യമായിട്ട് വിളിക്കുവാണോ? ഒന്ന്
1: ആദ്യമായിട്ട്
0: വിളിക്കുകയാണ്. ഓക്കെ, ശരി ശരി. അപ്പോഴേ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക്
0: പാതിരാപ്പുള്ളണർന്നു. ആ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ടിന്? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് പാതിര പുള്ളുണർന്നു എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 96 റിലീസ് ചെയ്ത ഈ പുഴയും കടന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് ജോൺസൺ മഷീണം നൽകി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മഞ്ജു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രഘുചേട്ടനാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്കിന്ന് പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ട് വെച്ച് തരണേ എന്നാണ് നമ്മുടെ രഘുചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടിയും ആ പാട്ട് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാജിയുടെ ഇനത്തിൽ ജേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കേണ്ടത് കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, കോളല്ല, മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909025264-9090. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
3: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, ഈ പുഴയും കടന്നു എന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ടുകൊണ്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത്, സ്റ്റുഡിയോ ക്ലബിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നന്നായിട്ടിരിക്കുന്നു.
1: നല്ല കാലാവസ്ഥ, എല്ലാം കൊണ്ടും നല്ല.
0: ഓക്കെ, അപ്പോഴേ ഭക്ഷണം കഴിച്ചോ?
1: ഇല്ല, 2 മണി കഴിഞ്ഞു.
0: രണ്ടേകാലാവും. ഇന്ന് എന്താ ഭക്ഷണത്തിന് സ്പെഷ്യലൊക്കെ?
1: സ്പെഷ്യൽ മീനും മോരുകറിയും ഒക്കെ ഉള്ളൂ.
0: അത്രയൊക്കെ ഉള്ളൂ?
1: അത്രയൊക്കെ.
0: ഓക്കെ, ഇനിയിപ്പൊ എന്തോ വേണോ? ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ വീട്ടിലിപ്പം റിട്ടയർമെന്റ് ലൈഫ് അല്ലേ? ഇപ്പോ റിട്ടയർമെന്റ് അല്ലേ, പെൻഷൻ ആയ ലൈഫ് അല്ലേ ഇന്നിപ്പോ ജീവിതമേ? അപ്പൊ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എങ്ങനെ സമയമൊക്കെ തള്ളി നീക്കുന്നു? അങ്ങനെയൊക്കെ. ശരി ശരി ശരി. അപ്പൊ ഇന്ന് അങ്ങനെ ഇരിക്കുമ്പോ സമയം പോകാൻ വേണ്ടി ഒരു ചെറിയ പാട്ടോട് കേൾക്കുന്നു. അപ്പൊ ഏത് പാട്ടാ
1: കേൾക്കണ്ടേ?
0: എന്തുകൊണ്ട് ഈ പാട്ട് തന്നെ പറഞ്ഞത്?
1: ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. യേശുദാസും ജാനകിയമ്മയൊക്കെ പാടുന്ന പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അശ്വതിയിലാമ്മയുടെ
0: ആണല്ലേ.
1: പഴയകാല പാട്ടുകൾ,
0: പഴയകാല പാട്ടൊക്കെ ഇഷ്ടമാണ്. ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ഇത് കേൾക്കുന്ന എല്ലാവർക്കും, പഴയ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ?
1: ശരി.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഈശ്വരനൊരിക്കൽ വിരുന്ന് പോയി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ലങ്കാദഹനം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾക്ക് MS വിശ്വനാഥ് സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ മോഹൻ ചേട്ടന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്കിന്ന് രാവ് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ പ്രണവ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രണവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇയോപ്പിൻ്റെ പുസ്തകം എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് നേഹായസ് നായർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ഹരിചരണും നേഹായസ് നായറും ചേർന്ന് പാടിയൊരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേക പോർഷൻ വെച്ച് ഒരുപാട് റീൽസൊക്കെ ചെയ്ത് റൊമാൻറ്റിക് വിഷൽസൊക്കെ ചെയ്ത് എന്താണ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ട്രെൻഡിങ്ങായി നിൽക്കുന്ന, റീസെൻ്റ് വൈറലായ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 0474290904 2919 0 എൻ്റെ ഉത്സവം വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529092 6694 909 So everybody, stay tuned. And this is RJ Srishant, right here on Astraya FM 90 Nadinoppum, Natarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും സങ്കീർണമായ അവയവമാണ് നമ്മുടെ ബ്രെയിൻ. ബ്രെയിനിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെ കുറിച്ചും ബ്രെയിൻ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും കൃത്യമായ അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്രമുഖ ന്യൂറോ സർജൻ ഡോക്ടർ അജയ് കുമാർ. ആശ്രയ FM 90. കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയൻ ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്കിന്ന് എൻ്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന പാട്ട് വെച്ച് തരണേ എന്നാണ് നമ്മുടെ ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ട് ഇവർ പറയുകയാണെങ്കിൽ തെങ്കാശി പെട്ടണം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി ചിത്ര ചേച്ചിയും എം ജി ശ്രീമാസാറും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ഉത്സവം ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കണം കേട്ടോ. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഏതായാലും ഇനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മൂന്ന് വർണ്ണങ്ങൾ, നടുവിലൊരു അശോക ചക്രവും ഈ അഞ്ച് വിരലുകൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ സ്വന്തം ത്രിവർണ പതാക. ഭരണഘടനാ ശില്പികൾ ഈ ത്രിവർണ പതാകയെ നമ്മുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ച ദിനം ഇന്ന് നാഷണൽ ഫ്ളാഗ് അഡോപ്ഷൻ ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഒ ക്ലോക്ക്.

0: അരവിന്ദേ ആഘോഷം. Hey, hello, very good afternoon. Welcome to Loudspeaker with me, RJ Sultana on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് ജൂലൈ 22. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? വേൾഡ് ബ്രെയിൻ ഡേ ആണ്. നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളും ഉണ്ട്. എന്തായാലും അറിയാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാൻ ഞാൻ എന്തായാലും ഇന്നിവിടെ ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, പ്രമുഖ ന്യൂറോ സർജൻ ആയിട്ടുള്ള ഡോക്ടർ അജയ് കുമാർ എ ആണ് ഇന്ന് ലൗഡ് സ്പീക്കറിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഡോക്ടർ, ഈ വേൾഡ് ബ്രെയിൻ ഡേയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അതുപോലെ തന്നെ ഈ ബ്രെയിൻ ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ബ്രെയിൻ ഡേയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് ആചരിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് ബ്രെയിൻ ഡേ. ഇത്തവണത്തെ 2026 തീം എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് ആക്സസ് ഫോർ ആൾ, അതായത് എസ്പെഷ്യലി സ്ട്രോക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് ASA അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് SDOH, സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് കാരണം ബ്രെയിനിന്റെ ഹെൽത്തിന് വരുന്ന പ്രശ്നങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് എല്ലാവരിലേക്കും എത്തുന്നില്ല. അത് തന്നെയാണ് ഈ ഇപ്രാവശ്യത്തെ തീമായിട്ട് ബ്രെയിൻ ഹെൽത്ത് അക്സസ് ഫോർ ആൾ എന്നുള്ള തീം ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇത് വലിയ പ്രശ്നമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങളാണ്, അതുപോലെ എന്തുമാത്രം ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും. അപ്പൊ ഡോക്ടർ, ഒരു ഹെൽത്തി ബ്രെയിനിന് വേണ്ടിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: അതായത് ഹെൽത്തി ബ്രെയിനിന് വേണ്ടി ഒന്ന് നമ്മുടെ കോഗ്നിറ്റീവ് ഹെൽത്ത്, ബ്രെയിനിന്റെ ചിന്ത, അതുപോലെ ഓർമ്മ, പ്രവർത്തനം, ഇതെല്ലാം വളരെ ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് യോഗ പോലെയുള്ള ബയോ ഫീഡ്ബാക്ക് പ്രോഗ്രാംസ് ഇടയ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇടയ്ക്ക് റിലാക്സേഷൻ, അതായത് മൈൻഡ്ഫുൾനെസ് പ്രോഗ്രാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് ബ്രെയിനിന്റെ പ്രവർത്തനത്തെ, അതായത് ന്യൂറോണൽ ഫംഗ്ഷനെ വളരെ സഹായിക്കുന്നതായിട്ടാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത്. അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് ഈവൻ സ്ട്രോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോസായിട്ട് ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഹെൽത്തി ഡയറ്റ്, കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ കുറയ്ക്കുക, മെഡിറ്ററേനിയൻ ഡയറ്റ്, അതായത് ഫ്രൂട്ട്സും നട്ട്സും ഉള്ള ഡയറ്റ് ആണ് ASA അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ സ്ലീപ്പ് വളരെ അഡിക്വേറ്റ് ആണ്. സാധാരണഗതിയിൽ ഒരു 8 മണിക്കൂർ നമ്മൾ പറയാറുണ്ട്, മിനിമം 6 മണിക്കൂറെങ്കിലും ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ആൾക്കാർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ ഓക്സിനേഷൻ കുറഞ്ഞ് സ്ലീപ്പ് ആപ്നിയ കാരണം ഓക്സിനേഷൻ കുറയുന്ന ഒരു അസുഖം ഉണ്ട്. ഇത് സ്ട്രോക്കിന്റെ ഒരു കാരണമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളവരിൽ അത് ചികിത്സ, പ്രധാനമായും പൾമനോളജി ട്രീറ്റ്മെന്റ് തേടേണ്ടതാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് ജൂലൈ 22 വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ ഇതുവരെ കേട്ട് കഴിഞ്ഞല്ലേ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ഡോക്ടർ, നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് ഒരു ശരാശരി ഒരു മനുഷ്യൻ 6 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂർ ഉറങ്ങണം, പിന്നെ ഈ റീൽസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് 12 മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെ. എന്നാൽ ഒരു ആവറേജ് ഹ്യൂമൻ ബീങ് ഹെൽത്തി ആയിട്ടിരിക്കാൻ എത്ര മണിക്കൂറാണ് കൺഫേം ആയിട്ടും ഉറങ്ങിയിരിക്കേണ്ടത്?
1: ശരാശരി മിനിമം ഒരു 6 മണിക്കൂർ വേണം, 8 മണിക്കൂർ ഐഡിയൽ ആണ്. കൂടുതൽ ഉറങ്ങുന്നത് നല്ലതാണെന്നുള്ള പഠനങ്ങളൊന്നുമില്ല. പിന്നെ ഉറങ്ങുന്നതിന്റെ ക്വാളിറ്റി, സ്ലീപ്പിന്റെ ക്വാളിറ്റി ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അവിടെയാണ് ഈ സ്ലീപ്പ് ആപ്നിയയുടെ ഒക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കേണ്ട ഒരു പ്രാധാന്യം വരുന്നത്.
0: അപ്പൊ ഡോക്ടർ, ഈ കുട്ടികളിലെ അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗം തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
1: അതായത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ, അതായത് ഫംഗ്ഷനെ ആണ് പ്രധാനമായി ബാധിക്കുന്നത്. ഉദാഹരണത്തിന് കോൺസെൻട്രേഷൻ, ഓർമ്മ, അതുപോലെ ചിന്ത, ബ്രെയിനിലെ കാൽക്കുലേഷൻസ്, ബ്രെയിനിലെ അസോസിയേഷൻ ഫങ്ഷൻസ്, ഇവയൊക്കെയാണ് പ്രധാനമായും ഇത് ബാധിക്കുന്നത്. അതുപോലെ കുട്ടികളിൽ ആങ്സൈറ്റി കുട്ടികളിലും മുതിർന്നവരിലും ആങ്സൈറ്റി ഉണ്ടാക്കാറുണ്ട്.
0: ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോ നിരന്തരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ സ്ട്രെസ് അഥവാ ആങ്സൈറ്റി കാണുന്നത്. എന്നാൽ ഈ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെയും മെന്റൽ ഹെൽത്തിനെ അത് എത്രത്തോളം കാര്യമായി ബാധിക്കുന്നുണ്ട്?
1: പ്രധാനമായും സ്ട്രെസ് സ്ട്രോക്കിന്റെ ഒരു മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ആയിട്ട് ഇപ്പോൾ ASA കാണുന്നുണ്ട്, അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ. അതുപോലെ രണ്ടാമത് സ്ട്രെസ് കാരണം വേറെ മാനസിക പ്രശ്നങ്ങൾ, ആങ്സൈറ്റി തുടങ്ങിയ അസുഖങ്ങൾ വരാറുണ്ട്. അതുപോലെ പഠനങ്ങൾ തെളിയിക്കുന്നത് ക്രോണിക് സ്ട്രെസ്, കുറെ നാളായിട്ടുള്ള സ്ട്രെസ് കാരണം ബ്രെയിനിന് കുറച്ച് ചുരുക്കവും വരാറുണ്ട് എന്നുള്ളതാണ്.
0: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ തലച്ചോറിന്റെ ആരോഗ്യത്തിനായി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്?
1: പ്രധാനമായും അത് ഏത് തരം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ട് പഠനങ്ങൾ തെളിഞ്ഞിട്ടില്ല. ആപ്പാടെ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റ്, അത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷൻ ഇവ സ്ട്രോക്ക് പ്രിവെൻഷനും അതുപോലെ ഹാർട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഡിയാക് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷനും വേണ്ടിയിട്ട് ഈ ഒരു ഡയറ്റാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതലും നട്ട്സ്, അതുപോലെ സിറിയൽസ്, വെജിറ്റബിൾസ് ഇവയാണ് കൂടുതലും കൂടുതലായി കഴിക്കുക. ഹ്യൂമിഡിറ്റിയോടെ കഴിക്കാൻ ഫിഷ്, അതിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ്. പിന്നെ എഗ്ഗ്, അത് വളരെ ചുരുക്കേണ്ട ഭക്ഷണ പദാർത്ഥമാണ് റെഡ് മീറ്റ്, തീരെ അവോയ്ഡ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്.

0: കോപം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി സുൽത്താന. യെസ്, ഇന്ന് ജൂലൈ 22 ആണ്. 22-ാം തീയതി വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഡോക്ടർ അജയ് കുമാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് 25 അല്ലെങ്കിൽ 18 വയസ്സുള്ള കുട്ടികളിലൊക്കെ സ്ട്രോക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ശരിക്കും ഈ ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺസ് എന്തെല്ലാമാണ്?
2: സ്ട്രോക്ക് രണ്ടു തരമുണ്ട്. ഒന്ന് ഇഷീമിക് സ്ട്രോക്ക്, രണ്ട് ഹെമറാജിക് സ്ട്രോക്ക്. ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് ഒന്ന് രക്ത ഓട്ടം കുറഞ്ഞിട്ട് ബ്രെയിനുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടുണ്ടാകുന്ന സ്ട്രോക്കാണ്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തസ്രാവം, നേരെ ഓപ്പോസിറ്റ്, രക്തസ്രാവം ബ്ലീഡിങ് വന്നിട്ടുള്ള സ്ട്രോക്കാണ്. ഈ ഇഷീമിക് സ്ട്രോക്ക് ചെറുപ്പക്കാരിൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം സ്മോക്കിംഗ്, ടുബാക്കോ യൂസ് ആണ്. പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് ചെറുപ്പക്കാരിൽ കൂടുതൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം സബ്സ്റ്റൻസ് അബ്യൂസ്, അതർ സബ്സ്റ്റൻസ്, കൊക്കെയിൻ പോലെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസ്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് യങ് സ്ട്രോക്കിന്റെ ഒരു മേജർ റീസൺ ആയിട്ട്, അതുപോലെ ബ്രെയിനിൽ ബ്ലീഡിങ് വരുന്നതിനെ സ്ട്രോക്കിന്റെ ഒരു പ്രധാന കാരണമായിട്ട് 10-15 കൊല്ലം മുമ്പ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത് കൂടുതലായിട്ട് ഉപയോഗം കൂടുതലായി വരുന്നത് കാരണമാണ് ഹെമറാജിക് സ്ട്രോക്ക് കൂടുതലായിട്ട് വരുന്നത്. പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യത്തില്ല, കാരണം വെച്ചാല് കൂടെ വരുന്ന രോഗികളോ മാതാപിതാക്കളോ ഒക്കെ ഇത് റിവീൽ ചെയ്യാറില്ല. സാധാരണ അവർ കൂടുതൽ ഡിനൈ ചെയ്യാണ് ചെയ്യുന്നത്.
1: ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും?
2: അതിനാണ് ഈ ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞ ചുരുക്കപ്പേര് വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി പറയുന്നത്. അതായത് ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, അതായത് എന്ത് ലക്ഷണം, ബി ബാലൻസ്, ഇ ഐ വിഷൻ, മിഷൻ, എഫ് ഫേഷ്യൽ വീക്ക്നെസ് ചെറിയ കൂടി പോവുക, അതുപോലെ എസ് സ്പീച്ച് സംസാരിക്കുമ്പോൾ സ്ലറിങ്, അത് ഒന്നി സ്ലറിങ്ങോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ വരിക. പിന്നെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ടൈംലി മെഡിക്കൽ ചികിത്സ തേടേണ്ടതാണ്. പിന്നെ ഈ ലക്ഷണങ്ങൾ അല്ലാതെ തന്നെ വേറെ ഇപ്പം ചിലപ്പം ഓർമ്മക്കുറവായിട്ടൊക്കെ വരാറുണ്ട്, ഓർമ്മക്കുറവായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കത്തില്ല. ഓർമ്മക്കുറവ് മാത്രമായിട്ട് തന്നെ സ്ട്രോക്ക് വരാറുണ്ട്. ചിലർ ബ്രെയിനിൽ ഹെമറേജ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അപസ്മാരം വരാം. അതായത് ഇതുവരെ അപസ്മാരം ഒന്നും വരാത്ത ഒരു രോഗിക്ക് അപസ്മാരം വരികയാണെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ബ്രെയിനിൽ ബ്ലീഡിങ്, ഹെമറാജിക് സ്ട്രോക്ക് ആണ് കൂടുതലും സാധ്യത. പിന്നെ ഒന്ന് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് പോവുക. ഈ രണ്ട് സ്ട്രോക്ക് പറഞ്ഞതിൽ ഹെമറാജിക് സ്ട്രോക്ക്, രക്തസ്രാവം വന്ന സ്ട്രോക്കിന്റെ ഒരു പ്രത്യേകത, അത് വളരെ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് ജൂലൈ 22 വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ ഇതുവരെ കേട്ട് കഴിഞ്ഞല്ലേ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ഡോക്ടർ, നമ്മൾ ഈ അടുത്തായിട്ട് എല്ലാവരിലും കാണുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ മൈഗ്രെയിൻ എന്ന് വെച്ചാല്. എന്നാൽ ഈ ദീർഘകാലത്ത് ഈ മൈഗ്രെയിൻ വരിക എന്ന് വെച്ചാല് എന്തെങ്കിലും തരത്തിലുള്ള കോൺസിക്വൻസസ് വരുത്താൻ സാധ്യതയുണ്ടോ?
2: ദീർഘകാലത്ത് ബ്രെയിനിന് ഇങ്ങനെ പെർമനന്റ് ഡാമേജ് ഒന്നും മൈഗ്രെയിൻ കാരണം വരുന്നില്ല. പക്ഷേ ടെമ്പററി ആയിട്ട് ഡിസ്ഫങ്ഷൻ ബ്രെയിനിന്റെ ഫങ്ഷനെ ബാധിക്കാറുണ്ട്. പെർമനന്റ് ഡാമേജ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല.
1: ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഏത് അവസ്ഥയിലാണ് ഒരു തലവേദനയെ നമ്മൾ അപകട സൂചനയായി കാണേണ്ടത്?
2: തലവേദനയിലുള്ള റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കൂടുതലും എല്ലാവർക്കും മൈഗ്രെയിൻ അഥവാ വാസ്കുലർ ഹെഡേക്ക് വരാറുണ്ട്. അതിന് പ്രത്യേക ഒരു പാറ്റേൺ കാണും. ചിലർക്ക് വരുന്നതിന് മുമ്പേ നമുക്കറിയാൻ പറ്റും ഓറ. അതുപോലെ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കാറുണ്ട്. അതാണ് കോമൺ മൈഗ്രെയിൻ. ആ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നിന്നുള്ള ഡിഫറൻസ്, അതിന്റെ കാഠിന്യം കൂടുക, അതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഒരു സൂചനയായിട്ട് എടുക്കണം. അതുപോലെ ഇയർലി മോർണിംഗ് ഹെഡേക്ക്, സാധാരണ മൈഗ്രെയിൻ കഴിഞ്ഞിട്ട് ഹെഡേക്ക് വരാം, വോമിറ്റിംഗ് വരാം. അതേസമയം ഹെഡേക്കിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഇയർലി മോർണിംഗ് ഹെഡേക്ക്, അതായത് അതിരാവിലെയുള്ള ഹെഡേക്ക്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസം ചില കുറേ കാർബൺ ഡയോക്സൈഡ് ചില റിട്ടൻഷൻ വരും. അതുപോലെ ബ്രെയിനിൽ നിന്നുള്ള വീനസ് ഡ്രെയിനേജ്, രക്തം താഴോട്ട് പോകുന്ന ചില കുറയും നമ്മൾ കിടക്കുമ്പോൾ. അത് കാരണം ബ്രെയിനിൽ ചില പ്രഷർ കൂടും. അത് കാരണം ബ്രെയിനിൽ വേറെ എന്തെങ്കിലും മുഴകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇയർലി മോർണിംഗ് ഹെഡേക്ക് വരാറുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് കാണണം. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ തലവേദനയോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാം, കേഴുക്കുറവ്, അതുപോലെ കാഴ്ചക്കുറവ്, ബലക്ഷയം, ഇങ്ങനെ എല്ലാം വരികയാണെങ്കിൽ അതും നമ്മൾ സൂചനയായിട്ട് എടുക്കണം.
1: ഓക്കേ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും കൂട്ടാൻ പേരൻസിന് എന്ത് ചെയ്യാൻ സാധിക്കും?
2: ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗം വളരെ റെസ്ട്രിക്ട് ചെയ്യുക. ഇപ്പം വേൾഡ് വൈഡ് തന്നെയായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്, 13 വയസ്സിൽ താഴെയുള്ളവരിൽ സ്മാർട്ട് ഫോൺ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന്, കൃത്യമായ പഠനത്തിനിടയ്ക്ക് ഇടവേളകൾ കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ മന്ദിഭവിക്കും, അതുപോലെ ആങ്സൈറ്റിയും ഉണ്ടാകും. പിന്നെ ഇടയ്ക്ക് കുട്ടികളിൽ തന്നെ യോഗ പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്സ് അഡ്വൈസ് ചെയ്യുന്നത്

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി സുൽത്താന. യെസ്, ഇന്ന് ജൂലൈ 22 ആണ്. ഈ 22-ാം തീയതി വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഡോക്ടർ അജയ് കുമാർ എ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികളിൽ ഈ ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലുള്ള അസുഖങ്ങൾ കാണാറുണ്ട്, എന്നാൽ ഇത് കൂടുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: കൂടുതലായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. പണ്ട് ഇതിനെ കൂടുതലും നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യാറ്. ഇപ്പം കൂടുതലും ഓട്ടിസം ചികിത്സിക്കാനോ അല്ലെങ്കിൽ ഫുള്ള് ചികിത്സയില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള കുട്ടികളെ പരിപാലിക്കാനുള്ള സെന്ററുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്, ആളുകൾ കൂടുതൽ അവയർനെസ് വരുന്നുണ്ട്. രണ്ടാമത് ഇത് കൂടെ കുറച്ച് കൂടുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതിന്റെ ഒരു കാരണം ഒന്ന് പേരന്റിന്റെ ഏജ് കൂടും. അത് പ്രായമായ ശേഷം ഇപ്പം വിവാഹത്തിന്റെ അതുപോലെ പേരന്റാവുന്നതിന്റെ വർഷം ആ ഏജ് കൂടി വരികയാണ് കൂടുതലും. അങ്ങനെ കൂടുന്നത് ഒരു കാരണമാണ്. അതുപോലെ മറ്റേണൽ ഡയബറ്റീസ്, അമ്മയിലുണ്ടാകുന്ന ഡയബറ്റീസ്. പിന്നെ വേറൊരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഇത് ഒരു കാരണമായിട്ട് പറയാറുണ്ട്.
1: ഓക്കെ ഡോക്ടർ, ഈ പണ്ട് മുതലേ നമ്മളൊക്കെ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ തലയടിച്ച് വീഴുകയാണെങ്കിൽ വീട്ടിൽ തന്നെ തല തിരുമുക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ വീഴുകയോ മറ്റോ ചെയ്താൽ എങ്ങനെയാണ് പേരന്റ്സ് ഒക്കെ ആ ഒരു സിറ്റുവേഷനോട് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണ് ആശുപത്രികളെ സമീപിക്കേണ്ടത്? അതുപോലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തെല്ലാമാണ്?
2: കുട്ടികൾ വീഴുകയാണെങ്കിൽ പ്രധാനമായി നോക്കേണ്ടത് ഒന്നോ രണ്ട് ലക്ഷണങ്ങളോ, ഒന്ന് അബോധാവസ്ഥ വരുന്നോ എന്ന് നോക്കണം, പിന്നെ ഷബ്ദില് വരുന്നോ എന്ന് നോക്കണം, പിന്നെ അപസ്മാരം വരുന്നോ എന്ന് നോക്കണം. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയും വേണം. സ്കാനിങ്ങും സി ടി സ്കാനിങ് ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ഇതൊന്നും ഇല്ല, അതുപോലെ തലയ്ക്ക് പുറമേ ഉള്ള പരിക്കുകളൊന്നും കാര്യമായിട്ട് കാണുന്നില്ല, മുറിവോ ചതവോ ഒന്നും ഇല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതിയാവും. എന്നാലും ഒരു ഡോക്ടറെ കണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്ക, സാധാരണക്കാർ നോക്കുന്നതിനേക്കാൾ നല്ല കുറച്ചുകൂടെ നല്ല ഡോക്ടേഴ്സ് പരിശോധിച്ച് നോക്കുന്നതാണ് നല്ലത്. ഈ ലക്ഷണങ്ങൾ ബോധക്ഷയം, ശബ്ദില്, അതുപോലെ ശക്തിയായ തലവേദന, അതുപോലെ അപസ്മാരം ഇത് വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സ്കാൻ എടുത്ത് അഡ്മിഷൻ വേണ്ടി വരുന്നു.
1: ഓക്കെ ഡോക്ടർ, ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്?
2: ഡിപ്രഷൻ ആങ്സൈറ്റി ഇത് രണ്ടും പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രോണിക്, അതായത് കുറേ നാളുണ്ടെങ്കിലാണ് ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ ചേഞ്ചസ് വരുന്നത്. അല്ലാതെയുള്ള ഇത് ആങ്സൈറ്റിയിലേക്കും അങ്ങനെ ആണ് സെക്കൻഡറി ആയിട്ട് അസുഖങ്ങൾ വരുന്നത്. ഇത് ചികിത്സിക്കേണ്ടത്, ഡിപ്രഷനും ആങ്സൈറ്റിയും ചികിത്സിക്കേണ്ടത് ബ്രെയിനിന്റെ സാധാരണ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ലോങ് ടൈം എഫക്ട്സ് അത് ക്രോണിക് ആയിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാതിരുന്നാൽ മാത്രമേ വരത്തുള്ളൂ.
1: അപ്പൊ ഡോക്ടർ, ഈ കോവിഡിന് ശേഷം ഉണ്ടല്ലോ ഈ ബ്രെയിൻ ഫോഗ് അഥവാ ഈ ഓർമ്മക്കുറവ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കാറുണ്ട്, അത് ശരിക്കും ഉള്ളതാണോ?
2: ബ്രെയിൻ ഫോഗ് എന്ന് ആക്ച്വലി ഒരു മെഡിക്കൽ കണ്ടീഷൻ ആയിട്ട് വന്നിട്ടില്ല, അത് കൂടുതൽ നെറ്റിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ കോവിഡ് കാരണം വരാവുന്നതാണ്. അതിന്റെ ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് ആങ്സൈറ്റി, കൺഫ്യൂഷൻ, അതുപോലെ ഓർമ്മക്കുറവ്, ഇതൊക്കെ കോവിഡിന് ന്യൂറോളിക്കൽ മാനിഫെസ്റ്റേഷൻസ് മൈനർ മുതൽ മേജർ വരെയുണ്ട്. അല്ലെ, മൈനർ ന്യൂറോളിക്കൽ മാനിഫെസ്റ്റേഷൻസ് വരുന്നതാണ് ഈ പറഞ്ഞ ഈ ബ്രെയിൻ ഫോഗ് എന്ന രീതിയിൽ നെറ്റിൽ കാണുന്ന ലക്ഷണങ്ങളെല്ലാം.
1: അപ്പൊ കുറെയൊക്കെ ഈ സോഷ്യൽ മീഡിയ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പറയാല്ലേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് ജൂലൈ 22 വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ ഇതുവരെ കേട്ട് കഴിഞ്ഞല്ലേ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ഡോക്ടർ, ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ ആധുനിക കാലത്ത് ബ്രെയിൻ സർജറി എത്രത്തോളം സുരക്ഷിതമാണ്?
2: ഇപ്പോൾ ചില പുതിയ എക്യുപ്മെന്റ്സ്, ഇൻഷുറൻസ്, അത് നമ്മുടെ നാട്ടില് എല്ലാ ഹോസ്പിറ്റലിലും വന്നിട്ട് ഏതാണ്ട് ഒരു 10 കൊല്ലത്തിൽ താഴെയുള്ളൂ. ഉദാഹരണത്തിന് ഓപ്പറേറ്റീവ് മൈക്രോസ്കോപ്പ്, അതായത് ചെറിയ ബ്രെയിനിൽ ചെയ്യുമ്പോൾ ചെറിയ സ്ട്രക്ചേഴ്സ്, ബ്ലഡ് വെസൽസ് ഒക്കെ വലുതായിട്ട് കാണിക്കുന്നതും നല്ലോണം ലൈറ്റിംഗ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓപ്പറേറ്റീവ് മൈക്രോസ്കോപ്പ്. ഇത് ഇപ്പോൾ മിക്കവാറും കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും, പ്രധാനപ്പെട്ട ന്യൂറോ സർജറി ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലും, അതുപോലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഉണ്ട്. ഞാനൊരു പഠിക്കുന്ന സമയത്ത്, ഒരു ന്യൂറോ സർജറി പഠിക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 20 കൊല്ലം മുമ്പ് ഇത് എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും ഇല്ല. അപ്പം അത് ഈ ബ്രെയിൻ സർജറിയുടെ അപകടം കുറയ്ക്കുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ്, അതുപോലെ തലയോട്ട് തുറക്കുന്നതിനുള്ള ഡ്രില്ല്, അതുപോലെ സോഫ്റ്റ് ടിഷ്യൂലുള്ള സർജറി ചെയ്യുന്നതിനുള്ള, ബ്രെയിനിലാത്ത ചെയ്യുന്ന സർജറി, ക്യുസ എന്ന് പറയുന്ന ഇൻഷുറൻസ് ഉണ്ട്, ക്യാവിട്രോൺ അൾട്രാസോണിക് ആസ്പിറേറ്റർ. സോഫ്റ്റ് ആയിട്ട് അതിനെ ആ രക്തസ്രാവത്തിനെയും അതുപോലെ ട്യൂമറിനെയും ഒക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പീസ് മില്ലായിട്ട് എടുക്കുന്ന ഒരു ഇൻഷുറൻസ്. ഇതുപോലുള്ള പല ഇൻഷുറൻസ് ഇപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കൂടുതലും ഇതിന്റെ ബ്രെയിൻ സർജറിയുടെ റിസ്ക് കുറയ്ക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രോക്കിന്റെ സർജറി ഞാൻ MCH പഠിക്കുന്ന സമയത്ത് അത് വേണോ വേണ്ടയോ എന്ന് തന്നെ വലിയ ഡിബേറ്റ് ആയിരുന്നു, ഇന്റർനാഷണൽ ഡിബേറ്റ് ആയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാലും കുറെ നാളിങ്ങനെ അതിനെ ക്യൂർ ചെയ്യുന്നില്ല, നമ്മൾ രക്ഷപ്പെടുത്തി, ജീവൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പോലും പേഷ്യന്റ് പാരലൈസ്ഡായിട്ടും കോമയിലായിട്ടും കിടക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ടെന്നുള്ള ഒരു വാദം അന്ന് വളരെ പ്രമുഖമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി, ഇപ്പം കൂടുതൽ സ്ട്രോക്ക് സർജറി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കൂടുതലും വേൾഡ് വൈഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. സ്ട്രോക്ക് ചില ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഇപ്പൊ അതും കടന്ന് കൂടുതലായിട്ട് കീഹോൾ സർജറികളിലുള്ള ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രോക്ക്. അങ്ങനെ അങ്ങനെ എല്ലാ സർജറികളിലും അനൂറിസം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെ രക്തസ്രാവത്തിന്റെ ഒരു കോസ്, ചെറിയ രക്തക്കുള്ള ചെറിയ മുഴകൾ പൊട്ടിയിട്ടുള്ള രക്തസ്രാവം, അതിന്റെ ട്രീറ്റ്മെന്റ് തന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ഉണ്ട്, വേറെ ഇന്റർവെൻഷനുണ്ട്. ഇന്റർവെൻഷനും അതായത് ബ്ലഡ് വെസലിനകത്തോട്ട് ട്യൂബ് കയറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാർഡിയോളജി ചെയ്യുന്ന പോലെ, ഇങ്ങനെയുള്ള പല പല നൂതനമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൂടുതലായിട്ട് കേരളത്തിലെ പല മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലും പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് July 22 വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ ഇതുവരെ കേട്ട് കഴിഞ്ഞല്ലേ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ഡോക്ടർ, ഓക്കെ ഡോക്ടർ, അപ്പൊ ഇനി നമ്മുടെ ലൗഡ് സ്പീക്കറിൽ മിത്ത് ആൻഡ് ഫാക്ട് സെഷൻ ആണ്. അതായത് ഞാൻ കുറച്ച് മിത്ത് പറയും, ഡോക്ടർ അതിന്റെ ഫാക്ട് പറയുക. ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിലെ മറ്റ് ഓർഗൻസിനെ പോലെ തലച്ചോറും വിശ്രമിക്കും.
2: പൂർണ്ണമായി വിശ്രമിക്കും എന്ന് പറയാൻ സാധ്യമല്ല. സ്ലീപ്പിന് തന്നെ പല സൈക്കിൾസ് ഉണ്ട്. അതിൽ REM സ്ലീപ്പിലാണ് കൂടുതൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. ആ സ്വപ്നങ്ങൾ കാണുന്ന ആ ഒരു സൈക്കിളിൽ ബ്രെയിൻ കുറച്ച് ആക്റ്റീവ് ആണ്.
1: ഓക്കെ, അടുത്തത് സുഡോക്കു അഥവാ ചെസ് പോലെയുള്ള കളികളിൽ സ്ഥിരമായി ഏർപ്പെട്ടാൽ പ്രായമാകുമ്പോൾ അൽഷിമസ് പോലെയുള്ള മറവി രോഗങ്ങൾ വരില്ല എന്ന് പറയുന്നത് ഫാക്റ്റ് ആണ്.
2: അതിലൊരു ഭാഗ്യമായ സത്യമുണ്ട്. അതായത് നമ്മൾ ബ്രെയിൻ ആക്ടിവിറ്റി, ചെസ്, സുഡോക്കു എന്ന് മാത്രമല്ല എന്ത് ബ്രെയിൻ ആക്ടിവിറ്റി, ഉദാഹരണം വായന, സംവാദങ്ങള്, അതായത് ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ ഉള്ളിൽ പ്രിവെന്റ് ചെയ്യത്തില്ലെങ്കിലും അതിന്റെ ലക്ഷണങ്ങൾ ഡിലേ ചെയ്യാനും ഒക്കെ വളരെ സഹായിക്കും.
1: ഓക്കെ, കുട്ടികൾക്ക് ചോക്ലേറ്റോ മധുരമോ കൂടുതൽ കൊടുത്താൽ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടും.
2: ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഇറിറ്റബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്.
1: ഓക്കെ, ഉറങ്ങുമ്പോൾ പാട്ടുകളോ പുതിയ ഭാഷകളോ ഇയർഫോണിൽ വെച്ച് കേട്ടാൽ അത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. അതുള്ളതാണോ?
2: അത് പഠിക്കാനൊന്നും സാധിക്കില്ല. പിന്നെ അത് നമ്മൾ ഇപ്പം ഫുള്ളായിട്ട് ഉറങ്ങുകയാണെങ്കിൽ അത് കേൾക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷെ ഭാഗ്യമായിട്ടുള്ള മയക്കത്തിലാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പലതവണയായിട്ട് കേൾക്കുവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ അത് ഫീഡ് ചെയ്യും.
1: ഓക്കെ, തലച്ചോറിന് ഒരിക്കൽ പരിക്കേറ്റാൽ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നാൽ ആ ഭാഗത്തെ കോശങ്ങൾ പിന്നീട് ഒരിക്കലും വളരില്ല എന്നൊരു വിശ്വാസമുണ്ട്.
2: ബാക്കി സ്ഥലങ്ങളിലെ പോലെ രണ്ടാമത് റീജനറേഷൻ ബ്രെയിനിൽ ഇല്ല. ഇതാണ് കൺവെൻഷൻ ആയിട്ടുള്ള ധാരണ. ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള പഠനങ്ങളിൽ ചില കേസുകളിൽ അത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, ബ്രെയിനിന്റെ ഹീലിംഗ്. സാധാരണ ബ്രെയിൻ ഹീലിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വരത്തില്ല, ബാക്കി ചുറ്റുവട്ടത്തുള്ള കോശങ്ങൾ ഇതിന്റെ പ്രവർത്തി ഈ സ്ഥലത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ ന്യൂറോണൽ സ്പ്രൗട്ടിങ്, അതിന്റെ ആ നാരുകളിൽ രണ്ട് സോൺ നിന്ന് കുറച്ച് സ്പ്രൗട്ടിംഗ് ഒക്കെ വരും. അങ്ങനെയാണ് ബ്രെയിൻ ഹീൽ ചെയ്യുന്നത്, ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി. അത് ഇപ്പം റീജനറേഷൻ ഇല്ലെന്നുള്ളത് തന്നെയാണ് ഇപ്പം പ്രഡോമിനന്റായിട്ടുള്ള ധാരണയും അതുപോലെ തെളിവും. പക്ഷേ അതിന് സാധ്യത ഉണ്ടെന്നുള്ള പഠനങ്ങൾ ഇപ്പം വരുന്നു.
1: ഓക്കെ, അപ്പൊ നമ്മുടെ മിത്താൻ ഫാക്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുട്ടികൾക്ക് ബദാം കൊടുത്താൽ ബുദ്ധി കൂടും?
2: ബദാം, ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെയുള്ള മെഡിറ്ററേനിയൻ ഡയറ്റ് വരുന്ന തരം ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ബദാം മാത്രമല്ല, നട്സ് ഒക്കെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ പെടുന്നതാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. യെസ്, ഇന്ന് ജൂലൈ 22 22 തീയതി വേൾഡ് ബ്രെയിൻ ഡേ ആണ്. ഈ ഒരു ദിവസം എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഡോക്ടർ അജയ് കുമാർ എ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്രെയിൻ ഡേയിൽ ഡോക്ടർക്ക് നമ്മുടെ ലിസണേഴ്സിന് നൽകാൻ പറ്റിയ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്?
2: ഒന്ന്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് തുടരുക, സ്മോക്കിംഗ് തീരെ ഒഴിവാക്കുക, സബ്സ്റ്റൻസ് അബ്യൂസ്, പ്രത്യേകിച്ച് ഇപ്പം പുതിയ പല പല സബ്സ്റ്റൻസ് അബ്യൂസുകൾ MDMA തുടങ്ങിയ സബ്സ്റ്റൻസുകൾ വരുന്നുണ്ട്, അതെല്ലാം തീരെ ഒഴിവാക്കുക. അതുപോലെ കൃത്യമായ പ്രവർത്തനങ്ങൾ, ബ്രെയിൻ ഇൻവോൾവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകുക. അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക, പിന്നെ യോഗ പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക. ഇത് മൊബൈൽ ഫോൺ കൊണ്ട് ഡാമേജ് വരുന്നുള്ളതിന് തെളിവില്ലെങ്കിൽ പോലും അത് പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു എന്നുള്ളത് തെളിവാണ്.
1: അപ്പൊ എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ഒരു വേൾഡ് ബ്രെയിൻ ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത

0: don't freak out. Break out, don't break down.
1: Hey, wake up.
0: It's time to take down the wall. Somebody pick up the call. Somebody give it all. Somebody take a call. That's all. Spread love, spread love, spread love like a virus. No fence, no war, no freaking hell can ever stop us. Spread love like a virus. Cause nothing can ever shake us. Spread love, spread love, spread love like a virus. No fire, no flame, no raging storm can ever take us. Cause we keep standing as one with each other beside us. Spread love.
2: You are listening to Ashray FM 90, Nadinupam. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

very good evening. Welcome to Astrea Premier League with me, RJ Sultana, on Astrea FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരം കേൾക്കാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090. 0474 291 9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090. 9526649090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? യെസ്, ഇന്ന് ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് അഡോപ്ഷൻ ഡേ ആണ് അല്ലെ. 1947 ജൂലൈ 22 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തിലൂടെയാണ് മഹാനായ പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത പതാക ചില മാറ്റങ്ങളോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായി മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നാഷണൽ ഫ്ളാഗുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മൂന്ന് വർണ്ണങ്ങൾ, നടുവിലൊരു അശോക ചക്രവും, ഈ അഞ്ച് വിരലുകൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ച, നമ്മുടെ സ്വന്തം ത്രിവർണ പതാക. ഭരണഘടനാ ശില്പികൾ ഈ ത്രിവർണ പതാകയെ നമ്മുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ച ദിനം ഇന്ന് നാഷണൽ ഫ്ലാഗ് അഡോപ്ഷൻ ഡേ.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പൊ എല്ലാവരും ഇന്നത്തെ ക്വസ്റ്റ്യൻസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പൊ ഇനിയും എന്തായാലും വൈകിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? അപ്പൊ എല്ലാവരും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526-69090. 9526-69090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
1: ജ്യോതിർശിവ.
0: ജ്യോതിർശിവ, എവിടെ നിന്നാ വിളിക്കുന്നേ? പെരുംകുളം. ചായ ഒക്കെ കുടിച്ചോ?
1: കുടിച്ചു.
0: അപ്പൊ ഉത്തരം പറയാൻ റെഡിയാണോ? എങ്കി പറഞ്ഞു.
1: പിങ്കല്ലി വെങ്കയ്യ.
0: പിങ്കല്ലി വെങ്കയ്യ ആരാ പറഞ്ഞു ഉത്തരം?
1: എനിക്കറിയാം.
0: അറിയാവോ? ഓക്കെ, അപ്പൊ ഉത്തരം ഉറപ്പിക്കാവോ? എങ്കി ഉറപ്പിച്ചോ. കൺഗ്രാചുലേഷൻ കേട്ടോ, കറക്റ്റ് ആൻസർ ആണേ. ഓക്കേടാ, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ വിളിച്ചത് ജ്യോതിർശിവാണ്. ജ്യോതിർശിവ പറഞ്ഞ ഉത്തരം പിങ്കലി വെങ്കയ്യ എന്നാണ്. സോ ദ ആൻസർ ഈസ് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേടൻ. മണികണ്ഠൻ ചേടൻ ഉത്തരം പറഞ്ഞിരിക്കുന്നത് പിങ്കലി വെങ്കയ്യ. മിനി സെബാസ്റ്റ്യൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. ആൻഡ് സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. രമ്യ ഗിരീഷ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. കാവ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. ആൻഡ് പ്രസാദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. ആ ലാസ്റ്റ് ആൻഡ് ഫൈനലായി അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പിങ്കലി വെങ്കയ്യ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് പിങ്കലി വെങ്കയ്യ തന്നെയാണ് കേട്ടോ. അപ്പൊ ശരി ഉത്തരങ്ങൾ പറഞ്ഞ് മെസ്സേജ് വിളിച്ച് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. ഇനി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര സമര കാലത്ത് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു പതാക ആവശ്യമാണെന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിച്ചു. 1916 അദ്ദേഹം വിവിധ രാജ്യങ്ങളുടെ പതാകകളെ കുറിച്ച് പഠിച്ച് ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. പിന്നീട് 1921 വിജയവാഡയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പതാകയാണ് കേട്ടോ. അത് മഹാത്മാഗാന്ധിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തുകയും ഒടുവിൽ 1947 ജൂലൈ 22 ഭരണഘടനാ അസംബ്ലി അത് ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ പതാകയായി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, പതാകയുടെ നടുവിലുള്ള വെള്ള നിറം എന്തിൻ്റെ പ്രതീകമാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, പതാകയുടെ നടുവിലുള്ള വെള്ള നിറം എന്തിൻ്റെ പ്രതീകമാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900. So keep on listening to Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Ketaga Satyamana, Assisia Medical College Hospital avadaripikkunnu the complete motherhood package. Pregnancyude aadi dinam mudal prasavam vare doctor parishodhanagal, rakta parishodhanagal, scanning enniva ulpade normal delivery ku verum 22000 rupayum, cesarean 49000 rupayum maatram.
4: Assisia Medical College, Miyannur, Kollam.
1: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പതാകയുടെ നടുവിലുള്ള വെള്ള നിറം എന്തിൻ്റെ പ്രതീകമാണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ ഇതുവരെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചിയാണ്. ദിവ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനം എന്നാണ്. ആൻഡ് ജേസൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പീസ് ട്രൂത്ത് എന്നാണ്. ആൻഡ് ജ്യോതിർശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും എന്നാണ്. അതുപോലെ തന്നെ സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പീസ് പ്യൂരിറ്റി ആൻഡ് ട്രൂത്ത്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പീസ് ട്രൂത്ത് ആൻഡ് പ്യൂരിറ്റി എന്നാണ്. അനുഗ്രഹ ആൻഡ് ഐശ്വര്യ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനം സത്യം പരിശുദ്ധി. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സത്യം സമാധാനം എന്നിവ സൂചിപ്പിക്കുന്നു. രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമാണ് വെള്ളനിറം എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനത്തെയും സത്യത്തെയും ആണ് എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. മിനി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനത്തെയും സത്യത്തെയും എന്ന് തന്നെയാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സത്യം സമാധാനം വിശുദ്ധി എന്നാണ്. ആൻഡ് അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്യൂരിറ്റി പീസ് എന്നാണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനലായി സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമാണ് വെള്ളനിറം എന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രൂത്ത് പീസ് പ്യൂരിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന പൗരന്മാരുടെയും നേതാക്കളുടെയും പ്രവൃത്തികൾ എപ്പോഴും സത്യസന്ധവും സമാധാനപരവുമായിരിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വെള്ളനിറം. കൂടാതെ രാജ്യത്തെ എല്ലാ മതങ്ങളെയും വിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ഐക്യത്തിൻ്റെ സന്ദേശവും ഇത് നൽകുന്നുണ്ട്. സോ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഇന്ത്യൻ പതാക നിയമം, അതായത് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, നിലവിൽ വന്ന വർഷം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യൻ പതാക നിയമം അഥവാ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090 0474 291 9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും

0: സമ്മാനം മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: Time check.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി. ആൻഡ് ദ ടൈം ഈസ് 5 o'clock.

Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ പതാക നിയമം അഥവാ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചിയാണ്. ദിവ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002 എന്നാണ്. ജ്യോതിർഷഫ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1950. മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002. ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002 January 26 എന്നാണ്. മിനി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002 January 26. സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002 എന്നാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2002 എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1947 എന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2002 തന്നെയാണ് കേട്ടോ. 2002 January 26 തന്നെയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരിയുത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരിയുത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക എത്തിച്ച ഇന്ത്യൻ പൗരൻ ആരാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക എത്തിച്ച ഇന്ത്യൻ പൗരൻ ആരാണ്? അപ്പം എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526499090. 9526499090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലെസൺ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. Fly Unique Travel and Tours, Kottarakkara.
5: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.

Once again, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക എത്തിച്ച ഇന്ത്യൻ പൗരൻ ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. ആരും തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ എന്നാണ്. ജ്യോതിർഷിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ എന്ന് തന്നെയാണ്. ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ എന്ന് തന്നെയാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ക്യാപ്റ്റൻ സുബാൻസു ശുക്ല എന്നാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. ആൻഡ് രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. ആൻഡ് അലീന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു രാകേഷ് ശർമ്മ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് രാകേഷ് ശർമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ തെറ്റുപോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി. സോ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ് കേട്ടോ. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക എത്തിച്ച ഇന്ത്യൻ പൗരൻ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ തന്നെയാണ്. 1984 ഏപ്രിൽ 3 സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇന്ത്യൻ പതാക ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയ്ക്ക് ആദരസൂചകമായി ഇന്ത്യ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് ഏത് വർഷമാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയ്ക്ക് ആദരസൂചകമായി ഇന്ത്യ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900. So keep on listening to Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
7: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

Yes, we are back on Ashriya Premier League with me, RJ Sultana on Ashriya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പം നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയ്ക്ക് ആദര സൂചകമായി ഇന്ത്യ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണ് പുറത്തിറക്കിയത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2009 എന്നാണ്. അർച്ചന, മനോജ് ചേടൻ, രമ്യ ചേച്ചി ഇവരെല്ലാവരും മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് 2009 എന്ന് തന്നെയാണ്. മിനി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്മാരക തപാൽ സ്റ്റാമ്പ് എന്നാണ്. ആൻഡ് മണികണ്ഠൻ ചേട്ടൻ, സാവിത്രി ചേച്ചി, പ്രവീൺ ചേട്ടൻ, മജീദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2009 എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹം മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്മരണിക തപാൽ സ്റ്റാമ്പ് എന്നാണ്. തങ്കമണി ചേച്ചി, സംഗീത ചേച്ചി, അരുണിമ ചേച്ചി, പ്രസാദ് ചേട്ടൻ ആൻഡ് അനീറ്റ ഇവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2009 എന്ന് തന്നെയാണ്. ആൻഡ് കൃഷ്ണ ആൻഡ് അർജുന, കാത്തു എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2009 ഓഗസ്റ്റ് 12 എന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2009 തന്നെയാണ് കേട്ടോ. അതായത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയ്ക്ക് ആദര സൂചകമായി 2009 ഓഗസ്റ്റ് 12 ഇന്ത്യ ഗവൺമെൻറ് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് മറ്റൊരു പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായി. അപ്പോൾ തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ മെസ്സേജ് അയച്ചോ വിളിച്ചോ ഉത്തരങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. സോ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, സുപ്രീം കോടതി വിധി പ്രകാരം വീടുകളുടെ മുകളിലോ ഓഫീസുകളിലോ ദേശീയ പതാക തലകീഴായി കെട്ടുന്നത് ഏത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം വീടുകളുടെ മുകളിലോ ഓഫീസുകളിലോ ദേശീയ പതാക തലകീഴായി കെട്ടുന്നത് ഏത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളി കാം ടു ദ നമ്പർ 0474-2919090 0474-2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090. So keep on listening to Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
8: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
7: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
4: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്, ഓയി റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 51 മിനിറ്റ് ആയിരിക്കണം. അപ്പം എനിക്കെന്തായാലും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സുപ്രീം കോടതി വിധി പ്രകാരം വീടുകളുടെ മുകളിലോ ഓഫീസുകളിലോ ദേശീയ പതാക തലകീഴായി കിട്ടുന്നത് ഏത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ടൻസ് ടു നാഷണൽ ഓണർ ആക്ട് 1971 എന്ന് പറഞ്ഞാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജ്യോതിർശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 എന്ന് പറഞ്ഞാണ് ജ്യോതിർശിവ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, പിൻ ആക്ട് 1971 എന്നാണ്. ആൻഡ് തങ്കമണി ചേച്ചി, മജീദ് ചേടൻ, മേരിക്കുട്ടി ചേച്ചി, പ്രവീൺ ചേടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, നാഷണൽ ഓണർ ആക്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 എന്ന് തന്നെയാണ്. ആൻഡ് പ്രശാന്ത് ചേടൻ, അരുണിമ ചേച്ചി, അർജുന എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 തന്നെയാണ്. അപ്പോൾ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, നാളെ ഇതേ സമയം APL ഇവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ APL ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.

0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

മലയാള സിനിമയുടെ മാറുന്ന മുഖം, അതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോക എന്ന പേരിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ഭാഗങ്ങളിലായി പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ദുൽഖർ സൽമാന്റെ വേഫ്രഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് സൂപ്പർ ഹീറോ സിനിമാ പരമ്പരയിലെ ആദ്യ അധ്യായമാണ് 2025 റിലീസായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. So welcome to the beautiful segment of Club Board with me, RJ Anamika. Club Board.

0: ആരാണെന്നോ എന്താണെന്നോ അറിയാതെ നമുക്ക് മുന്നിലേക്ക് വന്നെത്തുന്ന ഒരുത്തി തീയിൽ നിന്നും കുതിച്ചു ചാടി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരുപാട് നിഗൂഢതകളുമായാണ് ചന്ദ്ര വന്നു വീഴുന്നത്. ആരാണവൾ? അവിചാരിതമായി സണ്ണിയുടെ കണ്ണിലുടക്കുന്ന അവളുടെ കണ്ണുകൾ, രൂപം. അവളെത്തിയത് സണ്ണിയുടെ തൊട്ടടുത്ത താമസ കെട്ടിടത്തിലേക്കാണ്. സണ്ണിയോടൊപ്പം കൂട്ടുകാരായ വീണവും നൈജലുമുണ്ട്. സുന്ദരിയും വൈഡൂര കണ്ണുകളുമുള്ള ചന്ദ്ര ആരായിരിക്കും? ഈ നഗരത്തിൽ അവൾ ആദ്യമാണ്. അവളെക്കുറിച്ചുള്ള അന്വേഷണം ഒരുപാട് രസകരമായ സന്ദർഭങ്ങളാണ് നമുക്ക് മുന്നിൽ നിരത്തുന്നത്. അതിനിടെ വന്നു ചേരുന്ന അമാനുഷിക അനുഭവങ്ങൾ ചന്ദ്ര ആരാണെന്നതിന് ഉത്തരം നൽകുന്നു. ഫ്ലാഷ് ബാക്ക് ഉള്ള അവളുടെ കഥയ്ക്ക് ചോരയുടെ ഗന്ധമുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവമായി വർത്തിക്കാൻ അയച്ച പെണ്ണാണ് ചന്ദ്ര.
1: പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സിറ്റി വലിയൊരു കാടായിരുന്നു. അന്നിവിടെ രാജഭരണമായിരുന്നു. രാജാവിനൊരു വലിയ കൊട്ടാരവും കൊട്ടാരത്തോട് ചേർന്ന് ഒരു അമ്പലവും ഉണ്ടായിരുന്നു. ഈ രാജാവ് വലിയൊരു കാളീഭക്തനായിരുന്നു. രാജാവ് എന്നും അമ്പലത്തിൽ തൊഴാൻ പോകും.
2: ഇത് രാജാവിന്റെ കഥയാണോ?
1: പറയാം. ഈ കാടില്ലേ, അവിടെ മോളെ പോലെ ഉണ്ട കണ്ണൊക്കെ ആയിട്ട് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു.
0: സണ്ണിക്കും വീണുവിനും നൈജലിനും അവളെ കുറിച്ച് കൂടുതൽ അറിയണം. പാലമരവും പാലപ്പൂക്കളും ഇഷ്ടപ്പെടുന്ന, രക്തത്തോട് ഭ്രമമുള്ള, സ്നേഹിക്കുന്നവരെ സ്വന്തമെന്ന് കരുതുന്ന, അവൾക്കായി കരുതലൊരുക്കുന്ന ചന്ദ്ര. അവൾ മാത്രമല്ല, അവരൊരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഒരു മൂത്തോനുണ്ട്. ലോക ചാപ്റ്റർ 1 ലോക യൂണിവേഴ്സിലേക്കുള്ള മലയാളത്തിന്റെ മാസ് എൻട്രി തന്നെയാണ്. തിന്മയെ തടുക്കുകയും ദുർബലർക്കും നിസ്സഹായർക്കും രക്ഷാ കവചമാകുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാനപരമായി നീലിയുടെ മിഷൻ.
3: നീലി, കള്ളിയേങ്കാട്ടിലെ നീലി.
1: അങ്ങനെ കുഞ്ഞുനീലി വളർന്ന് വളർന്ന് വളർന്ന് വലിയൊരു പെണ്ണായി. സൂര്യപ്രകാശം അവൾക്കൊട്ടും പറ്റില്ല. രാത്രിയാണ് അവൾക്കിഷ്ടം. താൻ സ്നേഹിച്ച ഓരോരുത്തരായി തന്നെ വിട്ടുപോയപ്പോ നീലി യാത്ര തുടങ്ങി. നീലി ഓരോ പുതിയ സ്ഥലത്ത് ഇല്ലുമ്പോഴും അവിടെയുള്ള ദുഷ്ടന്മാരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ കൊന്ന് അവരുടെ ചോര കുടിക്കും.
0: നീലിയുടെ പ്രസന്റ് വേർഷനായ ചന്ദ്ര സ്വീഡനിൽ ഒരു മിഷൻ പൂർത്തീകരിച്ച ശേഷം ബാംഗ്ലൂരിൽ അടുത്ത ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് പടം തുടങ്ങുന്നത്. ഈ സ്വീഡൻ റെഫറൻസ് മുതൽ ചന്ദ്രയുടെ സൂപ്പർ നാച്ചുറൽ ടീമിന്റെ സെർവറിനും ബേസ്മെന്റിനുമൊക്കെ നൽകിയ സ്റ്റാർ വാൾസ് ശൈലിയിലുള്ള രൂപകൽപ്പനയിൽ വരെ പടത്തിന് ഒരു ഇന്റർനാഷണൽ അപ്പീൽ നൽകുവാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗളന്റെ സംഭാവനകൾ എടുത്തു പറഞ്ഞേ മതിയാകും. ചന്ദ്രയുടെ റോളിൽ മിന്നുന്ന പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നിർമ്മമത്വവും മിഷൻ സീക്വൻസുകളിൽ രൗദ്രതയും പുലർത്തുന്ന കഥാപാത്രമാണ് ചന്ദ്രയുടേത്. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കല്യാണിക്ക് സാധിച്ചോ എന്ന് തന്നെ പറയാം. യാനിക് ബെന്നിന്റെ ആക്ഷൻ കൊറിയോഗ്രഫിയുടെ ചടുലത ഉശിരോടെ പകർത്തിയെടുക്കുന്നതിലും കല്യാണി മിടുക്കുകാട്ടി. കല്യാണിക്ക് സമാന്തരമായി മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ് ഡാൻസ് കൊറിയോഗ്രാഫർ കൂടിയായ സാൻഡി മാസ്റ്റർ ആണ്.
4: മലയാളിയാ?
5: അതെ.
4: എങ്ക പോറ?
5: വീട്ടിൽ. ഹോം.
4: നീ ഇന്ത്യ ഏരിയവാ?
5: നോ, ടു മൈ ഫ്രണ്ട്സ് ഹോം. സോ ദോസ് പീപ്പിൾ വെർ ഫോളോയിങ്
4: മീ. ഊയി എങ്ക?
5: എച്ച് സാർ.
4: ഇന്ത ടൈംല ഓ ഫ്രണ്ട് യൂ ടേക്ക് എടുക്ക പോറ? இந்த நேரத்துலலாம் பொண்ணுங்க வீட்டில் தானே இருக்கணும்.
0: ലിയോയിലെ ചോക്ലേറ്റ് കോഫി സീനിൽ ടെറർ സൃഷ്ടിച്ച സാൻഡി മാസ്റ്റർ അതേ മികവ് ചന്ദ്രയിലും ആവർത്തിക്കുന്നുണ്ട്. സാൻഡിയുടെ ഗ്യാങ്ങിൽ വരുന്ന കഥാപാത്രമായി ശരത് സഭയ്ക്കും നല്ല ബ്രേക്കാണ് ചന്ദ്രയിൽ ലഭിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ രഹസ്യജീവിതം നയിക്കുന്ന ചന്ദ്രയുടെ എതിർ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഫ്രീക്കന്മാരുടെ ഗ്യാങ്ങിൽ ഉൾപ്പെടുന്നവരാണ് നസ്ലിന്റെ കഥാപാത്രം സണ്ണിയും ചന്തു സലിം കുമാറിന്റെ വേണുവും അരുൺ കുര്യന്റെ നൈജിലും. സണ്ണിക്ക് ചന്ദ്രയോട് തോന്നുന്ന ഇൻഫാക്ച്വേഷൻ സവിശേഷമായ ഒരു റിലേഷൻഷിപ്പായി വികസിക്കുന്ന മുറയ്ക്കാണ് ചന്ദ്രയുടെ വ്യക്തിപരമായ വിശദാംശങ്ങളും ജീവചരിത്രങ്ങളും വർത്തമാനകാല പ്രവർത്തനങ്ങളും ക്രമാനുഗതമായി പ്രേക്ഷകന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്.
6: എവിടെ? അയലത്ത് സുന്ദരി. അളിയാ, അതെ ദൂരെ നിന്ന് കണ്ടപ്പോ കൊള്ളായിരുന്നു, പക്ഷെ അടുത്തുനിന്ന് കണ്ടപ്പോ ഒരു ഒരു വൃത്തിക്കുറവ്, എന്തോ ഒരു സ്മെല്ലും. വരുവോ
7: സണ്ണി? There's someone at the door.
6: Okay.

0: ഹലോ, എന്താ അവിടെ നിൽക്കുന്ന? അകത്തേക്കോ.
1: ഒരു സൂപ്പർ ഗേളിനെ പ്രാഥമികമായി മലയാള ഓഡിയൻസിന് കൺവിൻസ് ആകുന്ന വിധത്തിൽ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുവാനും ലാർജർ ദാൻ ലൈഫായി പടത്തിന്റെ ടെമ്പോ ഏത് തലത്തിലേക്ക് ഉയർത്തുമ്പോഴും അടിസ്ഥാന സന്തുലിതത്വം നിലനിർത്തുവാനും നസ്ലിന്റെയും കൂട്ടുകാരുടെയും ലൈറ്റും ഹ്യൂമറസുമായ അതേസമയം ഭയത്തിന്റെയും ആകാംക്ഷയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അരങ്ങായ കെയർ ഫ്രീ ബോയ്സ് ഗ്യാങ് എന്ന സങ്കേതത്തെയും അവരുടെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഡയലോഗുകളെയും വളരെ ഫലപ്രദമായി സംവിധായകൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
2: കഴിഞ്ഞ മാസം കാണാതായ കൊച്ചി സ്വദേശി 28-കാരൻ മനു തരകൻ ഉൾപ്പെടെ 23 പേരുടെ തിരോധാനം ഓർഗൻ മാഫിയ ട്രേഡുമായി ബന്ധമുള്ളതായി സിറ്റി പോലീസ് കണക്കാക്കുന്നു. മനുവിനെ കൂടാതെ കാണാതായവരിൽ 5 മലയാളികൾ, 13 കർണാടക സ്വദേശികൾ, 3
0: ഉത്തരേന്ത്യക്കാർ.
3: കശാപ്പിൽ
2: നിന്ന് ലാഭം കൊയ്യുന്നവർക്ക്
3: പല
1: കാലങ്ങളിൽ പല ദേശങ്ങളിൽ ജീവിച്ചു പോന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച ഒരിക്കലും മരിക്കാത്ത അമാനുഷിക സ്ത്രീയാണ് ലോക എന്ന് തിരിച്ചറിയുന്നതിന് മുൻപുള്ള ചാബല്യങ്ങളും പിന്നീടുള്ള ഭയം കലർന്ന പ്രണയഭാവങ്ങളിലും മറ്റൊരാളെ സങ്കല്പിക്കാനാകാത്തത്ര മികവോടെ മികച്ച പ്രകടനമാണ് നസ്ലിൻ കാഴ്ചവെച്ചത്. ഇതുവരെ കണ്ട ഇനാക്റ്റീവായ പ്രകടനങ്ങളിൽ നിന്ന് ഭിന്നമായി അച്ഛന്റെ ഡയലോഗ് ഡെലിവറിയുടെ അനുകരണവും അതു പകരുന്ന ഊർജവും ഉപയോഗപ്പെടുത്തി സലിംകുമാർ ചോക്ലേറ്റ് എഡിഷനായി ചന്തുവും കയ്യടി നേടുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: യാത്രകൾ ഇനി ടെൻഷനില്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അവയവ കച്ചവട റാക്കറ്റാണ് പടത്തിൽ ചന്ദ്രയുടെ എതിരാളിയായി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. പടത്തിന്റെ ആദ്യ പകുതിയിൽ തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും കെട്ടുറപ്പിന്റെ അസാമാന്യമായ ആകർഷണ വലയത്തിൽ പ്രേക്ഷകനെ അപ്പാടെ കെട്ടിയിട്ട് കളയുന്നു. വളരെ ഗ്രിപ്പിംഗ് ആയി മുന്നോട്ടു പോകുന്ന ഈ സിനിമ ഇടവേള വരെ പ്രേക്ഷകന് ഇനി എന്ത് എന്നതിന്റെ ഒരു ക്ലൂ പോലും നൽകുന്നില്ല. ഇന്റർവെൽ കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചു സമയം ഒരല്പം മൂർച്ച കുറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രധാന കഥാപാത്രത്തിനുണ്ടാകുന്ന അപ്രതീക്ഷിതമായ പരിണാമം കഥയുടെ സ്വഭാവവും പ്രമേയഗതിയും അപ്പാടെ മാറ്റിമറിക്കുകയാണ്.
4: നീലി ലക്കിയാണല്ലോ.
5: അവൾ അത്ര ലക്കിയൊന്നുമല്ല. എല്ലാ സൂപ്പർ ഹീറോസിനും ഓരോ വീക്ക്നെസ് ഉണ്ടാവും. ആ സമയത്ത് നീലിയുടെ വീക്ക്നെസ് അറിയാവുന്ന ഒരാൾ വന്നു നീലിയെ പിടിക്കാൻ.
4: അതാരാ?
5: ഒരു കത്തനാര്.

0: വടയക്ഷികളും ശാത്തന്മാരും രക്തദാഹികളായ വാമ്പയറുകളും രക്ഷകരായ അതിമാനുഷ്യരും അതിപ്രാചീനമായ ഐതിഹ്യങ്ങളും അത്യാധുനികമായ വൈറോളജിയുമെല്ലാം കൂടിക്കലർന്ന അതിസങ്കീർണവും അത്ഭുതകരവുമായ ഒരു ലോകമാണ് ലോകയുടെ വരും ഇൻസ്റ്റാൾമെന്റുകളിൽ കാത്തിരിക്കുന്നത് എന്ന് ചാപ്റ്റർ 1 ചന്ദ്ര വിളിച്ചോതുന്നു. അതുപോലെ നസ്ലിൻ ബോധമറ്റ് വീഴുന്ന രണ്ട് സീൻസ് ഉണ്ട് ഈ പടത്തിൽ. ഒന്ന് പക്കാ തമാശയും മറ്റേത് തീർത്തും സീരിയസുമാണ്. ഇതിലെ തമാശ രംഗത്ത് വീഴുന്ന ദൃശ്യത്തിനു പകരം ആഫ്റ്റർ ദി സീക്വൻസ് ആയി വരുന്ന ശബ്ദത്തെയാണ് സംവിധായകൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
1: സണിക്ക് ഞാൻ രണ്ട് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ 1, എന്റെ കൂടെ നിന്ന് ഈ ബോഡികൾ ഡിസ്പോസ് ചെയ്യാം.
2: ഓപ്ഷൻ 2,
0: പ്രത്യക്ഷമായ കാഴ്ചയേക്കാൾ ഭാവനാധിഷ്ഠിതമായ ആ ശബ്ദമാണ് കൂടുതൽ ചിരിയുയർത്തുക എന്ന് കൃത്യമായി നടത്തിയ തിരിച്ചറിവിൽ മുദ്രിതമാണ് ഡൊമിനിക് അരുൺ എന്ന സംവിധായകന്റെ ക്രാഫ്റ്റും പ്രതിഭയും. ചന്ദ്രയിലെ മിന്നുന്ന ക്യാമിയോകൾ കൂടി പൂർണ്ണ രൂപങ്ങളിലേക്ക് വികസിക്കുന്നതോടെ ലോകയുടെ തുടരധ്യായങ്ങളിൽ അയാൾ വലിയ മായാജാലങ്ങൾ തീർക്കും എന്നുറപ്പാണ്. ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും നാടോടി കഥകളും ഏതൊരു സമൂഹത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ആധാരശിലകളാണ്.
3: എവിടെ പോന്നു? അയ്യോ, കളിക്കല്ലേ? തോക്കാണ്, പൊട്ടും.
0: ഏത് പുരാണങ്ങളെയും അതിശയിപ്പിക്കുന്ന പുരാവൃത്തങ്ങളാൽ സമൃദ്ധമാണ് മലയാളിയുടെ പാരമ്പര്യവും. അനാദിയായ കാലത്തിന്റെ ഉച്ചയിൽ മൂളപ്പെടുന്ന അസംഖ്യം ഐതിഹ്യങ്ങൾ, അപ്പൂപ്പൻ താടികൾ പോലെ പറന്നു നടക്കുന്ന നമ്മുടെ ഗതകാല വ്യോമ പ്രദേശങ്ങളിൽ നിന്ന് വാരിയെടുത്ത കൂതുഹലം നിറഞ്ഞ ഒരുപാട് കഥകളിലാണ് ഡൊമിനിക് തന്റെ വീരനായക സിനിമാ പ്രപഞ്ചത്തിന്റെ വേരുകൾ കണ്ടെത്തുന്നത്.
4: ഈ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് ചന്ദ്രയ്ക്കും 23 വയസ്സുള്ള സണ്ണി കുര്യനും വേണ്ടി

0: ഈ വ്യക്തികൾ അങ്ങേയറ്റം അപകടകാരികളും ആയുധധാരികളുമാണെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകി.
1: സൂപ്പർ ഹീറോ സൂപ്പർ ഗേൾ യൂണിവേഴ്സ് എന്ന ബ്രഹ്മാണ്ട സിനിമാറ്റിക് കോൺസെപ്റ്റ് താരതമ്യേന ദുർബലമായ മലയാളം ഇൻഡസ്ട്രിയിൽ സാധ്യമാക്കുക എന്ന അതീവ സാഹസികമായ ലക്ഷ്യത്തിലേക്ക് ലോക എന്ന സിനിമാ സമുച്ചയത്തെ പിടിച്ചുയർത്തുന്നത് തിരക്കഥ വേരാഴ്ത്തുന്ന മണ്ണിന്റെ ഈ ആഴം തന്നെയാണ്.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള രണ്ട് അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് എൽ ഡി എഫ് സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്തേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു ബി ജെ പി മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണമുൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பச்சாத்த எந்தோன்னு വിധിയ സോ വിധിയാണ് എന്റെ ശത്രു പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 2017 തരംഗം എന്ന സാമാന്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയുമായി അരങ്ങേറിയ ഡൊമിനിക് അരുണ്ടെ ഏതാണ്ട് 11 വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ടാമത്തെ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഡൊമിനിക്കിനൊപ്പം ശാന്തി ബാലചന്ദ്രൻ കൂടി ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന കിടിലനൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ദുൽഖറും ഡൊമിനിക്കും ചേർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്.
1: ನನಗೆ ಅವರತ್ತ ಸ್ವಲ್ಪ ಪ್ರೈವೇಟ್ ಆಗಿ ಮಾತಾಡಬೇಕು.
2: ಎಸ್ ಸರ್.
1: ಥ್ಯಾಂಕ್ ಯು. ಅವಳು ನಿಂಗಳೆ ಎಂತ ಚೇದದು? ಓ, ಕಡಿಚು ಅಲ್ಲೇ.
3: ನೀ ಯಾರು?
1: ನಾನು ಡಾಕ್ಟರ್ ಆಡು. ಇನ್ಫೆಕ್ಷನ್ ಸ್ಪ್ರೆಡ್ ಆಗುನ್ನುಂಡಲ್ಲೋ.
3: ಅವ ಯಾರು?
1: ನಿಂಗಳ್ ವಿಚಾರಿಕ್ಕುನ್ನ ಪೋಲೆ ಒಂದು ಸಾಧಾರಣ ಸ್ತ್ರೀ ಅಲ್ಲ ಅವಳು. നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ, യക്ഷി, ചാത്തൻ, മാടൻ, ഒടിയൻ, അങ്ങനെ പലതും. അതൊന്നും വെറും കെട്ടുകഥകളല്ല. നമ്മുടെ ഇടയിൽ നമ്മൾ പോലും അറിയാതെ ജീവിക്കുന്നുണ്ടവർ.
0: സാങ്കേതിക മേഖലയിൽ മലയാള സിനിമ കൈവരിച്ചു കഴിഞ്ഞ ഗംഭീരമായ വികാസത്തിന്റെ തിളങ്ങുന്ന അടയാളമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നിമിഷ് രവിയുടെ സിനിമറ്റോഗ്രഫിയും ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും ജേക്സ് ബിജോയുടെ സംഗീതവും ബംഗ്ലന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ഒപ്പം ശബ്ദരൂപകൽപ്പനയും കളർ ഗ്രേഡിംഗും ലൈറ്റിംഗും വസ്ത്രാലങ്കാരവും കലാസംവിധാനവും എഫക്ട്സും ഉൾപ്പെടെ സാങ്കേതിക കലാമേഖലകളിൽ ലോക പുലർത്തുന്ന മികവ് അനാദൃശ്യമാ വിധം മനോഹരമാണ്. എന്നാൽ സാങ്കേതിക പൂർണ്ണത മാത്രമല്ല സംവിധാന മികവും തിരക്കഥയുടെ ബലവുമാണ് ചന്ദ്രയുടെ വിജയത്തിന്റെ അടിത്തറ.
4: സൺലൈറ്റ് പ്രശ്നമില്ലേ?
2: അയാൾ ഫ്രഷ് കൺവേർട്ട് ആണ്. കൺവേർട്ട് ആയ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ അത് വലിയ പ്രശ്നമല്ല. പ്രായം കൂടും തോറുമാണ് സൺലൈറ്റ് ഒട്ടും പറ്റാതാവുന്നത്.
4: ഇനിയിപ്പോ എന്ത് ചെയ്യും? അയാള് ഭയങ്കര റോങ് ആണ്. അയാള് തന്നെ പോലെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ?
0: ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകളുടെ പണക്കൊഴുപ്പിനും പ്രതിഭാവിലാസത്തിനും മുൻപിൽ യാതൊരു കമ്പാരിസനും സാധ്യമല്ലെങ്കിൽ പോലും വെറും 30 കോടിയുടെ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ചന്ദ്ര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്നത് മലയാള സിനിമയാണോ എന്ന് പ്രേക്ഷകൻ അതിശയിച്ചു പോകും. ഈ സിനിമാ പരമ്പര പൂർത്തിയാകുമ്പോഴേക്കും ഡൊമിനിക് അരുൺ എന്ന റൈറ്റർ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ സ്വന്തം പേര് സ്വർണാക്ഷരങ്ങളിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്.
5: പേടിക്കണ്ട, നിന്നെ തളച്ചുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കൊല്ലാനല്ല. നിന്റെ ബലഹീനതകളും ശക്തികളും എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മൃത്യുവിനെ തോൽപ്പിക്കാൻ ശേഷിയില്ല എന്തോ രക്തത്തിൽ കലർന്ന കാരണമാണ് നീ ഇങ്ങനെ ആയത്. നിന്നെ പോലെ നീ മാത്രമല്ല നീലി, മറ്റു ചിലർ കൂടിയുണ്ട്. മനുഷ്യരെയല്ല, ഇവിടെ അങ്ങുള്ള ആളുകളുമല്ല. അതിൽ നിന്നെ പോലെ നല്ല ആളുകളുമുണ്ട്, അതേപോലെ തന്നെ അപകടകാരികളും. ഓരോരുത്തർക്കും പലതരം ശക്തികളും ബലഹീനതകളുമാണ്. എന്നെ പോലെ വെറൊരു മനുഷ്യന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
0: കള്ളിയങ്കാട്ട് നീലി എന്ന പ്രസിദ്ധമായ യക്ഷി സങ്കല്പമാണ് ചന്ദ്രയുടെ കഥാപാത്ര നിർമ്മിതിയുടെ ഉറവയായി ഉപജീവിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഭീകര സുന്ദരിയാണ് കള്ളിയങ്കാട്ട് നീലി. ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യത്തിൽ നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ച് വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തമൂറ്റുകുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയാണ് നീലി. പഴയ തിരുവനന്തപുരത്തിന്റെ വാമൊഴികളിലും ഐതിഹ്യങ്ങളിലും അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഫ്യൂഡൽ നാട്ടുരാജ ജാതിയ വരേണ്യ തേർവാഴ്ചകളോട് വീരോട് പൊരുതുന്ന കീഴാള സ്ത്രീത്വത്തിന്റെ വീരത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതിനിധാനമാണ് നീലിയെന്ന് ചരിത്രത്തിന്റെ സബാൾട്ടൻ പുനർവായനകൾ ബോധ്യപ്പെടുത്തുന്നു.
6: കിടക്കവേ കൂടാതെ
0: നീലിയുടെ കഥയുടെ ഹൊറർ പ്രണയം കോമഡി മിക്സാണ് മഹാനടൻ ജഗതി ശ്രീകുമാറിന്റെ പിതാവും നാടക ആചാര്യനുമായ ജഗതി എൻ കെ ആചാര്യയുടെ രചനയിൽ മധുവിനെയും ജയഭാരതിയും പ്രധാന താരങ്ങളാക്കി പഴയകാല ഹിറ്റ് മേക്കർ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കല്ലിയങ്കാട്ട് നീലേ എന്ന 1969 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. ബിജു തിരുമല, ശ്യാം, എസ് ജാനകി കോംബോയിൽ രൂപം കൊണ്ട നിഴലായി ഒഴുകി വരും എന്ന സുപ്രസിദ്ധമായ പ്രേതഗാനം ഈ ചിത്രത്തിലേതാണ്. എന്നാൽ ഹൊറർ എലമെന്റിനു പകരം നീലയുടെ അമാനുഷിക സിദ്ധികളും കരുത്തുമാണ് ചന്ദ്രയുടെ നിർമ്മിതിയിൽ ഡൊമിനിക് കടം കൊള്ളുന്നത്.

0: സൂപ്പർ ഗേൾ സിനിമ എന്ന നിലയ്ക്ക് നായിക മാത്രമല്ല നായക പ്രതിനായക തലങ്ങളിൽ ഒരേപോലെ അമാനുഷിക അതിമാനുഷിക കഥാപാത്രങ്ങളുടെ ഒരു വിസ്മയ സഞ്ചയം തന്നെയാകും ലോക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന വമ്പിച്ച വിസ്മയ കാഴ്ചകളുടെ കൊതിപ്പിക്കുന്ന തിരനോട്ടമാണ് ചന്ദ്ര എന്ന സിനിമ.
1: எனக்கு நீதான் வேணும். உன்னை காப்பாத்துறதுக்காவது உன் ஆளுங்க வருவானுங்கல்ல?
2: வருவாங்க. உன்னை கொல்ல.
1: என்ன கொல்லவா? எதுக்கு? நான் உங்களில் ஒருத்தனாயிட்டேன், அதனாலயா?
2: மனுஷனோ இல்லையோ நீ சாக வேண்டியவ.
0: ഇതേ ഊറ്റത്തിൽ തുടർ സ്ക്രിപ്റ്റുകൾ രൂപപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 4 ഭാഗങ്ങൾക്കുമപ്പുറം മാർവലും DCയും പോലെ ബൃഹത്തായൊരു സിനിമാ പ്രപഞ്ചത്തിന്റെ സാധ്യത പോലും ലോകയ്ക്ക് മുമ്പിലുണ്ടെന്ന് സാരം. കഥകളും കഥാപാത്രങ്ങളും മുത്തുപോലെ കോർത്തു വെച്ചിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കായി ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിനിമ കണ്ട

അയാൾ വോൺ ചെയ്തിരുന്നു ആ പോയിന്റിന്റെ അപ്പുറം പോകരുതെന്ന്. ആർക്കിയോളജിസ്റ്റ് ടീമിൽ നിന്ന് ഒരാളുടെ ബാഗും ഒരു ക്യാമറയും നമുക്ക് കിട്ടി. ആ ക്യാമറയിൽ ഒരൊറ്റ ഇമേജ്, ഒരു സിംഗിൾ ഇമേജ് മാത്രമേ ക്യാപ്ചർ ആയിട്ടുള്ളൂ. സ്വൈപ്പ്.

0: അത് താനല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
1: എത്ര പറഞ്ഞാലും തീരാത്ത മായാ കഥകളുള്ള ലോകത്ത് രണ്ടാം അധ്യായത്തിൽ ചാത്തനാണ് എത്തുന്നത് എന്ന് പറയാതെ പറയുന്നുണ്ട്. മൂത്തോൻ കാത്തിരിക്കുന്നുണ്ട്.
2: കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കുമോ?
1: ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലാബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, namaskaram, very good, good evening and welcome to Take a Break on Asprea FM 19, Nadinoppam, Nattarkoppam. Take a Break ആയിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് ആർജെ അനൂഷയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പോ പ്രായഭേദം തന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ കുടവയറ് എന്നുള്ള സംഭവം അല്ലേ. ഇരുന്ന് ജോലിയെടുക്കുന്ന ആളുകളെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഭക്ഷണക്രമവും ചില പാനീയങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ടുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ പലതും അങ്ങ് വർക്കൗട്ട് ആകുന്നില്ല. അപ്പോൾ ഔഷധ ഗുണങ്ങളുള്ള ചില പാനീയങ്ങളുണ്ട് നമ്മുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. ആദ്യം തന്നെ ജീരക വെള്ളമാണ് കേട്ടോ. ശരീരത്തിലെ അധിക കൊഴുപ്പ് എളുപ്പം കുറയ്ക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ജീരക വെള്ളമെന്ന് പറയുന്നത്. തൈമോക്വിനോൺ, ലിമോണിൻ തുടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങൾ ജീരക വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 മുതൽ 2 ടീസ്പൂൺ ജീരകം രാത്രി മുഴുവൻ കൊതിത്തു വെക്കുക. ശേഷം രാവിലെ ഈ ഒരു വെള്ളം കുടിക്കുക. ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും പിന്നെ ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇത് സഹായകമാണ് കേട്ടോ. അപ്പോ ജീരകവെള്ളം മറക്കണ്ട. അടുത്തത് വയറ് നിറഞ്ഞതായിട്ട് തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വെള്ളം. വിശപ്പ് കുറയ്ക്കാനും വയറ് നിറഞ്ഞായിട്ട് തോന്നിപ്പിക്കാനും സഹായിക്കുന്ന മറ്റൊരു വെള്ളമാണ് ഉലുവ വെള്ളം. ഇത് ആക്ച്വലി ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ലയിക്കുന്ന നാരുകള് കൂടുതൽ നേരം വയറ് നിറഞ്ഞതായിട്ട് അനുഭവപ്പെടാനും കുറഞ്ഞ അളവിൽ മാത്രം കലോറി കഴിക്കാനും സഹായിക്കുന്നു. ഇനി അടുത്തതാണ് അയമോദക വെള്ളം. ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും മെറ്റബോളിക് നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് അയമോദകം മിതമായ രീതിയിൽ സഹായിക്കുന്നുണ്ട്. വയറുവീർക്കൽ കുറയ്ക്കാനും പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും ശരീരത്തെ ശേഷി മെച്ചപ്പെടുത്താനും ഇവയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ അയമോദകം രാത്രി മുഴുവൻ ഒന്ന് കുതിർത്ത് വെക്കുക. പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം മരിച്ചെടുത്ത് കുടിക്കുന്നത് വയറ് കുറയാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അടുത്തത് കറുവപ്പട്ട വെള്ളമാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെയൊക്കെ അളവ് ക്രമീകരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും കറുവപ്പെട്ട വെള്ളം ബെസ്റ്റാണ് കേട്ടോ. ദിവസവും വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും വേറെ നല്ലത്. കറുവപ്പെട്ട സപ്ലിമെന്റേഷൻ ശരീരഭാരം BMIയും ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. ദിവസവും 3 ഗ്രാമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അളവിൽ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മഞ്ഞൾ വെള്ളമാണ് കേട്ടോ. ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ ബെസ്റ്റാണ് മഞ്ഞൾ വെള്ളം. മഞ്ഞളും അതിലെ പ്രധാന ഘടകമായിട്ടുള്ള കുർക്കുമിനും നമ്മുടെ ശരീരത്തിലെ വീക്കമൊക്കെ കുറയ്ക്കുകയും ഈ മെറ്റബോളിക് ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ബെസ്റ്റാണ്. ഭക്ഷണ ക്രമീകരണത്തിനും വ്യായാമത്തിനുമൊപ്പം സാന്ദ്രീകൃത കുർക്കുമിൻ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് 8 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ശരാശരി 0.5 മുതൽ 1 കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. അടുത്തൊരു വെള്ളമാണ് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ. ശരീരഭാരം കുറയ്ക്കാനായിട്ട് ബെസ്റ്റാണ്. മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൂടുതൽ കലോറി എരിച്ച് കളയാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ബെസ്റ്റാണ്. ഇതിലെ സജീവ ഘടകങ്ങളായിട്ടുള്ള ജിഞ്ചർ ഓളുകളും അതുപോലെ ഷോഗോളുകളും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിനും രക്തത്തിലെ വീക്കം അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഒക്കെ സഹായകരമാണ്. അപ്പോൾ ഇത്രയും വെള്ളം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: എഴുതിയ പരീക്ഷ ആദ്യം റദ്ദാക്കുക, വീണ്ടും പരീക്ഷ നടത്തുക. നീറ്റിൽ ഒന്നാം റാങ്ക് നേടിയ ആര്യൻ ഗുപ്തന്റെ നേട്ടത്തിന് മാറ്റു കൂടുതലാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട നീറ്റ് ഫലത്തില് 99.9999% മാർക്ക് വാങ്ങിയാണ് അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് ആര്യൻ നേടിയത്. 2025 പരീക്ഷയ്ക്ക് ഒരാൾ പോലും 700 മുകളിൽ മാർക്ക് നേടാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. തന്റെ വിജയമന്ത്രവും കുറിച്ച് ആര്യൻ പങ്കുവെക്കുന്ന പഠന രീതിയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കേട്ടോ. അതായത് ഡോക്ടർ ദമ്പതികളുടെ മകനായിട്ടുള്ള ആര്യൻ ഒരു ദിവസം 16 മുതൽ 17 മണിക്കൂർ വരെയാണ് ഇതിനായിട്ട് നീക്കിവെച്ചത് പഠനത്തിന് വേണ്ടിയിട്ട്. അയാൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു, 720-ൽ 715 മാർക്കാണ് ഞാൻ നേടിയത്. ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്. ഇനി ഒരാഗ്രഹമുണ്ട്, ഓങ്കോളജിസ്റ്റ് ആകാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആര്യന്റെ മുത്തശ്ശി ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. അന്ന് ആര്യനെടുത്ത ഒരു പ്രതിജ്ഞയായിരുന്നു, ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എങ്കിലും ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്നുള്ള വാക്കുകളാണ് ആര്യൻ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ വർഷത്തെ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയവരുടെ എണ്ണം എങ്ങനെയാണെന്നറിയോ? 700 മാർക്ക് നേടിയവർ 19 പേരാണ്, 690 മാർക്ക് നേടിയവർ 138 പേരാണ്. ഇതിൽ 93% പേരും ആദ്യമായിട്ട് എക്സാം എഴുതിയതാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇനി 650 അതിൽ കൂടുതലോ മാർക്ക് നേടിയവർ 1492 പേരുണ്ട്. ഇനി 600 അതിൽ കൂടുതലോ മാർക്ക് നേടിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 10160 പേരാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളായിരിക്കും നമ്മൾ എല്ലാവരും അല്ലേ. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാതുണ്ടോ? അതൊന്ന് ചിന്തിച്ചു നോക്കണം. വെറുതെ ആഗ്രഹവും വെച്ച് സ്വപ്നവും കണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലേ. ഇപ്പൊ ആര്യന്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിലും 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞൊരു കാര്യം അത് മനസ്സിലുണ്ടായിരുന്നു, ചെറിയൊരു തീപ്പൊരി മാത്രമായിരുന്നു. പിന്നീട് ആര്യൻ വളരുന്നതിനനുസരിച്ച് ആ ഒരു ആഗ്രഹവും ആര്യനോടൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അങ്ങനെ വലുതായി കഴിയപ്പോൾ ദിവസം 17-16 മണിക്കൂർ വരെ പഠനത്തിനായിട്ട് മാറ്റിവെച്ച് അത്രത്തോളം കഠിനാധ്വാനം ചെയ്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നേട്ടം ആര്യൻ സ്വന്തമാക്കിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, പലപ്പോഴും ഉറക്കം പോലും കിട്ടാറില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ സ്വപ്നം എന്താണോ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് അത് നേടിക്കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം, അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു ഉറക്കം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയായിരിക്കും. എന്തായാലും ഇതുപോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കേണ്ട, പരിശ്രമിക്കാം കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

കടും പർപ്പൾ നിറത്തില് നേരിയ മധുരവും ചവർപ്പും കലർന്ന രുചി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ, ഞാവൽപ്പഴം. ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട വേനൽക്കാല പഴങ്ങളിൽ ഒന്നാണ് ഞാവൽപ്പഴം എന്ന് വേണമെങ്കിലും പറയാം. ഹിന്ദിയിൽ ഇതിന് ജാമുൻ എന്നും തമിഴിൽ നാവികം എന്നും തെലുങ്കില് നേരേടു എന്നും കന്നഡയില് നേരലെ എന്നും പറയാറുണ്ട്. എന്നാൽ ഈ പഴത്തിന്റെ ഇംഗ്ലീഷ് പേര് എന്താന്ന് ആർക്കെങ്കിലും അറിയോ? പറഞ്ഞുതരാം, ജാവാപ്ലം. അതാണ് ഇംഗ്ലീഷിലെ ഞാവൽപ്പഴം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബ്ലാക്ക്ബെറി, ബ്ലാക്ക് പ്ലം, മലബാർ പ്ലം എന്നീ പേരുകളും ഈ ഒരു ഞാവൽപ്പഴത്തിനുണ്ട് കേട്ടോ. എന്നാലും ജാവാപ്ലം അല്പം അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇന്ത്യയിലുടനീളം ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലും പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും ഈ ഞാവൽപ്പഴം വ്യാപകമായിട്ട് വളരുന്നുണ്ട്. ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രൂട്ട് ഇത്രയും ജനപ്രിയമായത് എന്ന് നോക്കുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഈ വേനൽക്കാലത്തും മഴക്കാലത്തിന്റെ തുടക്കത്തിലുമൊക്കെ ഈ ഒരു ഫ്രൂട്ട് പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രാദേശിക വിപണികളിൽ ഇതിന് വലിയ ഡിമാൻഡാണുള്ളത്. വെറുതെ കഴിക്കാനും അച്ചാറുകൾ, ജാം, ജ്യൂസ്, സർബത്ത്, സ്ക്വാഷ് ഇവയൊക്കെ ഉണ്ടാക്കാനും ഞാവൽപ്പഴം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ പറയണ്ടേ? വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഫോളിക് ആസിഡ് ഇങ്ങനെ തുടങ്ങിയ ധാതുക്കളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഞാവൽപ്പഴം. പിന്നെ കലോറി കുറഞ്ഞ ഒരു ഫ്രൂട്ട് കൂടിയാണ് വൈറ്റമിൻ സി, ഇരുമ്പ് എന്നിവയുടെ മികച്ച ഉറവിടമായതുകൊണ്ട് തന്നെ ഈ ഒരു പഴം ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ബെസ്റ്റാണ്. മാത്രമല്ല സ്കിന്നിലൊക്കെ ഈ പാടുകള്, മുഖക്കുരു, ചുളിവുകള് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ആസ്ട്രിജൻ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഞാവൽപ്പഴം എന്ന് പറയുന്നത്. പിന്നെ പ്രമേഹ രോഗികൾക്കും ഞാവൽപ്പഴം ബെസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഞാവൽപ്പഴം ഇനി വീട്ടിൽ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നന്നായിട്ട് മൂത്തുവിളഞ്ഞ കായകൾ പാകി മുളപ്പിച്ചാണ് ഞാവൽ തൈകൾ വളർത്തിയെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഞാവലും നന്നായിട്ട് വളരും. നന്നായിട്ട് മൂത്ത കായകളിൽ ഓരോന്നിലും 6 വിത്തുകൾ വരെ ആയിരിക്കും ഉണ്ടാകുക. അവ ശേഖരിച്ചെടുത്ത് ഉടനെ തന്നെ പോളിത്തീൻ കവറുകളിൽ നട്ട് മുളപ്പിച്ചെടുക്കുക. ഇവ പെട്ടെന്ന് മുളയ്ക്കും എന്നതിനാൽ തന്നെ 2 കൊണ്ടുള്ള ഇവയുടെ മുളയ്ക്കുന്ന ശേഷിയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൈകൾ 3-4 പ്രായമാകുമ്പോൾ നല്ല നീർവാർച്ചയുള്ള നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റി നട്ട് നമുക്ക് വളർത്തിയെടുക്കാം. പതിവെച്ചു മുളപ്പിച്ചും കമ്പ് നട്ട് വേരുപിടിപ്പിച്ചും തൈകൾ തയ്യാറാക്കാം കേട്ടോ. ചെടിയുടെ ആദ്യകാലത്ത് വളർത്തിയെടുക്കാൻ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്, പിന്നീട് വലിയ പരിരക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ഞാവൽപ്പഴം ഇഷ്ടമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നട്ട് വളർത്താനായിട്ട് ട്രൈ ചെയ്തോളൂ. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും യുദ്ധം ഒരു ഭരണാധികാരിയെ എപ്പോൾ വേണമെങ്കിലും തളർത്താം. തിരിച്ചറിവിന്റെ വാതയിലൂടെ പിന്നൊരു തിരിച്ചുപോക്ക് അയാൾ ആഗ്രഹിക്കും. പക്ഷെ ആ തിരിച്ചുപോക്ക് അത്ര എളുപ്പമാവില്ല. വഴിയിൽ കാത്തിരിക്കുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത വെല്ലുവിളികളായിരിക്കും. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ദി ഒഡീസി അത്തരത്തിലൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഒഡീസിയെ പറ്റിയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളുമാണ്. ട്രോജൻ യുദ്ധം വളർത്തിയ ഒഡീസിയന്റെ ജീവിതമാണ് ആക്ച്വലി ഒഡീസി എന്ന ഈ ഒരു സിനിമ പറയുന്നത്. ഹോമറിന്റെ വിഖ്യാതമായിട്ടുള്ള ഇതിഹാസ കൃതിയെ ആസ്പദമാക്കിയാണ് കേട്ടോ നോളൻ ഈ ഒരു ഒഡീസി എന്ന മൂവി ഒരുക്കിയിരിക്കുന്നത്. യുദ്ധം, കുറ്റബോധം, വീണ്ടെടുപ്പ് എന്നിവയുടെ കൂടി കഥയാണ് ആക്ച്വലി ഒഡീസി. നോളന്റെ കരിയറിന് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ ഒരു ചിത്രം വിശേഷിപ്പിക്കപ്പെടുന്നത്. അവതരിപ്പിച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിലും മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ ഒഡീസിയെ വിശേഷിപ്പിക്കാമെന്നാണ് കണ്ടവർ പറയുന്നത്. ഇതിഹാസകൃതിയെ നോൺ ലീനിയൻ സ്വഭാവത്തിലാക്കി ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നോളൻ ശ്രമിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന നോൺ ലീനിയൽ സ്വഭാവം ചിത്രത്തിനുണ്ടാലും ട്രോജൻ യുദ്ധം അവസാനിച്ച് 7 വർഷങ്ങൾ പിന്നിടുന്ന കാലമാണ് ഈ ഒരു സിനിമ പറയുന്നത് കേട്ടോ. യുദ്ധം ജയിച്ചുവെങ്കിലും ഒഡീസിയും പടയാളികളും മാതൃരാജ്യമായ ഇത്താക്കയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഒഡീസിന്റെയും പെനലോപ്പിന്റെയും മകനായ ഡെലി മാക്കസിനെ രാജാവായിട്ട് വാഴിക്കാനുള്ള സമയവും അടുത്തു വരികയാണ്. എങ്കിലും ഒഡീസിയസ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പെനലോപ്പ്. പെനലോപ്പിനെ വിവാഹം കഴിച്ച് രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് വേറൊരു കൂട്ടരും നിൽക്കുന്നുണ്ട്. ഇവർക്കിടയിലേക്കാണ് ഒഡീസിയന് എത്തേണ്ടത്. പക്ഷെ തന്റെ രാജ്യം ഏതാണെന്നോ അവിടെ തനിക്കൊരു കുടുംബമുണ്ടെന്നോ അറിയാതെ ഓർമ്മകൾ നശിച്ച് കടലുകൾക്കപ്പുറം ഒരിടത്തായിരുന്നു ഒഡീസിയന്റെ ജീവിതം. മരീചിക പോലെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന അധീന ദേവത മാത്രമാണ് അയാൾക്ക് വഴി കാട്ടാനായിട്ട് ഉണ്ടായിരുന്നത്. ട്രോജൻ യുദ്ധം കഴിഞ്ഞ ഇത്താക്കയിലേക്കുള്ള ഒഡീസിയന്റെയും പടയാളികളുടെയും യാത്രയും വെല്ലുവിളികളുമാണ് ഒഡീസിയെ വെള്ളിത്തിരയില് ദൃശ്യകാവ്യമാക്കി മാറ്റുന്നത് കേട്ടോ. മാത്രമല്ല, കോപാകുലരായിട്ടുള്ള ദേവന്മാർ സൃഷ്ടിക്കുന്ന കടൽക്ഷോഭങ്ങളും മനുഷ്യബുക്കുകളായിട്ടുള്ള രാക്ഷസന്മാരും മാന്ത്രിക ശക്തികളുള്ള സൈറനുകളും ഒഡീസിയസിനും സംഘത്തിനും കഠിനമായിട്ടുള്ള തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മടകയാത്രയിൽ ശാരീരികമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളെക്കാൾ ഒഡീസിയസിനെ അലർത്തുന്നത് യുദ്ധം തന്റെ മനസ്സിൽ അവശേഷിപ്പിച്ച മുറിവുകളാണ്. ആ ഒരു യാത്രയിൽ ഒരിടത്ത് ട്രോജൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പോരാടി മരിച്ച പടയാളികളുടെ ജഡങ്ങൾ ഒഡീസിയസിന്റെ മുന്നിൽ വരുന്നുണ്ട്. എന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ മരിച്ചവരായിരുന്നില്ല, തന്റെ വിധി കൺമുന്നിൽ നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നോളന്റെ മുൻകാല ചിത്രങ്ങളായിട്ടുള്ള മെമെന്റോ, ഇൻസെപ്ഷൻ, ഇൻ്റർസ്റ്റെല്ലാർ തുടങ്ങിയിട്ടുള്ളവ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഐഡന്റിറ്റിയും മടക്കയാത്രയുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സംഗമം ഒഡീസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതൊരു തിരിച്ചുവരവിന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ നോളൻ ഇതുവരെ ചെയ്ത ചിത്രങ്ങളെല്ലാം ഒഡീസി ഒരുക്കിയതിന് മുന്നോടിയായിട്ടുള്ള ചവിട്ടുപടികളാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഒഡീസി ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: യാത്ര ചെയ്യുമ്പോൾ വഴികൾ കണ്ടെത്താനായിട്ട് ആളുകള് ഗൂഗിൾ മാപ്പ് വ്യാപകമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് പോലും ആളുകളെ അനുവദിക്കുന്ന നിരവധി സവിശേഷതകൾ നമ്മുടെ ഗൂഗിൾ മാപ്പിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വഴി കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുമ്പോൾ അതിലെ നീല വരയുള്ളത് എന്താണ്, ആക്ച്വലി ആ നീല വരയുടെ അർത്ഥമെന്നും എന്താണ് അതിന്റെ ഉപയോഗമെന്നും ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഗൂഗിൾ മാപ്സിൽ

ഒരു സ്ഥലത്തിന്റെ അഡ്രസ് നൽകി നാവിഗേഷൻ ആരംഭിക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ ഫോണിന്റെ സ്ക്രീനിൽ ദൃശ്യമാകുന്ന നീലവരയിലൂടെയാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. പോകേണ്ട സ്ഥലത്തേക്കുള്ള ദൂരം, ഗതാഗത കുരുക്ക്, റോഡിന്റെ അവസ്ഥകൾ, യാത്രാസമയം, അങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഗൂഗിൾ മാപ്പ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. ബ്ലൂ ലൈൻ ഇടയ്ക്കിടയ്ക്ക് റൂട്ട് മാറുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ. അതിന് കാരണം ഗൂഗിൾ മാപ്സ് നിരന്തരം തത്സമയ ട്രാഫിക് ഡാറ്റ പരിശോധിക്കുകയും ഏറ്റവും കുറഞ്ഞ ട്രാഫിക് ഉള്ള സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്ന പുതിയ റൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മാത്രമല്ല ഈ ഗതാഗത കുരുക്ക്, റോഡടയ്ക്കല്, അപകടങ്ങള്, അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ എന്നിവ ഗതാഗതത്തിന് കാലതാമസം നേരിടുകയാണെങ്കിൽ ഗൂഗിൾ മാപ്സ് ഉടനെ തന്നെ പുതിയതും മെച്ചപ്പെട്ടതുമായിട്ടുള്ള ഒരു റൂട്ട് അങ്ങോട്ട് നിശ്ചയിക്കും. പിന്നെ പുതിയ റൂട്ടിന് അനുസൃതമായിട്ട് ബ്ലൂ ലൈൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് വഴി മാറുന്നത്. ഗൂഗിൾ മാപ്സ് നീലവര കാണിക്കുക മാത്രമല്ല, വ്യത്യസ്ത നിറങ്ങളിലുള്ള വരകളിലൂടെ ട്രാഫിക് അവസ്ഥകളെ കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഗൂഗിൾ മാപ്പിലെ പച്ചവര അർത്ഥമാക്കുന്നത് ആക്ച്വലി ഗതാഗതം സാധാരണമാണ് എന്നും വാഹനങ്ങൾ സുഗമമായിട്ട് നീങ്ങുന്നു എന്നുള്ളതുമാണ്. റൂട്ടിൽ നേരിയ ഗതാഗതം ഉണ്ടെങ്കിൽ ഓറഞ്ച് വരെയാണ് സൂചിപ്പിക്കുക. അതിനാൽ വേഗത ചെറുതായിട്ടൊന്ന് കുറഞ്ഞേക്കാം. എന്നാൽ ചുവപ്പ് വര കാണിക്കാറുണ്ടല്ലേ ചില സമയത്ത്, ആ ചുവപ്പ് വര കൂടുതൽ ഗതാഗത കുരുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആളുകൾ ബ്ലൂ ഡോട്ടിനെയും ബ്ലൂ ലൈനിനെയും ഒന്നായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും അവ ഓരോന്നും വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബ്ലൂ ഡോട്ട് നിങ്ങൾ നിൽക്കുന്ന നിലവിലെ സ്ഥാനം സൂചിപ്പിക്കുന്നതാണ്. അതേസമയം നീലവര ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട വഴിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഗൂഗിൾ മാപ്സ് ശരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സ്മാർട്ട് ഫോണിന്റെ GPS ഓൺ ആക്കി വെക്കുക, ഇന്റർനെറ്റ് കണക്ഷൻ സ്ഥിരമായിട്ട് നിലനിർത്തുക, ആപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ നീലവര മാറുകയാണെങ്കിൽ ആ റൂട്ട് പിന്തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമുക്ക് ട്രാവൽ ചെയ്യാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാത ഭക്ഷണം പരിചയപ്പെട്ടാലോ? തികച്ചും പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു അടിപൊളി പ്രാതലാണ് കേട്ടോ. ഈ പ്രഭാത ഭക്ഷണത്തിന് എന്ത് തയ്യാറാക്കും എന്ന ചിന്ത മിക്കവാറും ദിവസങ്ങളിൽ വീട്ടമ്മമാരെ അലട്ടുന്ന ഒരു കാര്യമാണല്ലേ. സമയക്കുറവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം വേണം എന്ന ആഗ്രഹവും ഒക്കെ ഒരുപോലെ കൊണ്ടു നടക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു മികച്ച വിഭവമാണ് മത്തൻ കൊണ്ടുള്ള അട. കേവലം 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു വിഭവം രുചികരവും അതുപോലെ തന്നെ പോഷക സമൃദ്ധവുമാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മത്തങ്ങയുടെ സ്വാഭാവിക മധുരം, തേങ്ങയുടെയും മല്ലിയിലയുടെയും സവിശേഷമായ സ്വാദും ഒക്കെ ചേരുമ്പോൾ ലഭിക്കുന്ന അനുഭവം ആക്ച്വലി വളരെ മികച്ചതാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പ്രഭാത ഭക്ഷണം തികച്ചും നമുക്ക് പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് തന്നെ നിർമ്മിക്കാവുന്ന ഒന്നാണ് കേട്ടോ. അരിപ്പൊടി, മത്തങ്ങ, സവാള, തേങ്ങ ഇവയൊക്കെ മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ടുള്ള ഈ ഒരു മിക്സ് വാഴയിലയിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ദാ സുഗന്ധം പറക്കുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ കണ്ടുള്ള ഒരു അടിപൊളി പ്രാതല് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സുഗന്ധമാണ് കേട്ടോ ഈ ഒരു പ്രാതല് തയ്യാറാക്കി കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ എന്തായാലും ഇനി നാളെ എന്ത് ചെയ്യണമെന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ദാ അടിപൊളി റെസിപ്പിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഒന്നൊരു ഡീറ്റെയിൽ ആയിട്ട് ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അരിപ്പൊടി 1 കപ്പ്, മത്തൻ 1/2 കപ്പ്, സവാള 1, മുളക് 1, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, മല്ലിയില 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം, ചെറിയ കഷ്ണം മത്തൻ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം, അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മത്തൻ ചേർക്കാം. ഒപ്പം സവാള, മുളക് എന്നിവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർക്കാം കേട്ടോ. അതിനുശേഷം പച്ചമുളകും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചുരകിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുക. മാവിൽ നിന്നും അല്പം വാഴയിലയിൽ വെച്ച് പരത്തി മടക്കിയെടുക്കുക. ഇത് ആവിയിൽ അങ്ങ് വേവിച്ചെടുക്കുക. ഇനി ചൂടോടെ കഴിച്ചാൽ മാത്രം മതി. അപ്പൊ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ മത്തങ്ങ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ടേക്ക് എ ബ്രേക്കിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു ഫാർമസിയിൽ കയറിയാലോ അല്ലെങ്കിൽ ഓൺലൈനിൽ തിരഞ്ഞു കഴിഞ്ഞാലോ വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെന്റുകളെ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന രണ്ട് ഓപ്ഷനുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുവല്ലേ. മെഥിൽ കോബാലമിൻ, സയാനോ കോബാലമിൻ. മാർക്കറ്റിംഗ് പരസ്യങ്ങൾ പലപ്പോഴും മെഥിൽ കോബാലമിനെ ആണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഏറ്റവും മികച്ചൊരു രൂപമെന്ന് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് കൂടുതൽ പണം മുടക്കേണ്ടതുണ്ടോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. മുംബൈ പരേലിലെ ഗ്ലൈനഗേഴ്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ് ആയിട്ടുള്ള ഡോക്ടർ അനൂപ് ഖത്രിയുടെ അഭിപ്രായത്തില് അതിനുള്ള ഉത്തരം അത്ര ലളിതമല്ല കേട്ടോ. അതായത് സ്വയം ചികിത്സിക്കുന്നതിനേക്കാൾ കൃത്യമായ വൈദ്യോപദേശ പ്രകാരം വേണം ശരിയായിട്ടുള്ള സപ്ലിമെന്റുകൾ സെലക്ട് ചെയ്യാനെന്നാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതായത് ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ഒരു മെഥിൽ കോബാലമിനും അതുപോലെ തന്നെ സയാനോ കോബാലമിനും തമ്മിലുള്ള വ്യത്യാസമെന്ന്. വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് രൂപങ്ങളാണ് ആക്ച്വലി ഈ രണ്ട് മെഡിസിൻസും. നമ്മുടെ ശരീരത്തിന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സജീവമായിട്ടുള്ള രൂപമാണ് ആക്ച്വലി മെഥിൽ കോബാലമിൻ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് മുൻഗണന നൽകി നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ വൈറ്റമിൻ ബി ട്വൽവ് കുറവുള്ള ഭൂരിഭാഗം കേസുകളിലും സയാനോ കോബാലമിൻ ആണ് ഉപയോഗിച്ചു വരുന്നത്. ഡോക്ടർ ഖത്രി അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടും ഉണ്ട് കേട്ടോ. വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇവ രണ്ടും സുരക്ഷിതമായിട്ടും ഫലപ്രദമായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പലർക്കുമുള്ളൊരു ചിന്തയാണ് മെഥിൽ കോബാലമിൻ ആണോ ശരിക്കും മികച്ചത് എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരു അഭിപ്രായം വേണമെന്നില്ല. ഡോക്ടർ ഖത്രിയുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മെഥിൽ കോബാലമിൻ ആണ് എപ്പോഴും മികച്ചത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മെഡിക്കൽ തെളിവുകളെക്കാൾ കൂടുതൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഈ രണ്ട് രൂപങ്ങളും ഒരുപോലെ ഫലപ്രദമാണ് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ഈ രോഗിയുടെ അവസ്ഥ, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അതുകൂടാതെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു മികച്ച രൂപം ഈ രണ്ട് മെഡിസിൻസിലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. ഇനി ബി ട്വൽവ് കുറവ് പരിഹരിക്കാനും ഊർജം വർദ്ധിപ്പിക്കാനും ഈ രണ്ട് മെഡിസിൻസിൽ ഏതാണ് നല്ലത് എന്നുള്ളൊരു ചിന്താഗതിയും ഉണ്ടാകും. ആക്ച്വലി വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞത് മൂലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നതെങ്കിൽ ശരിയായ അളവിൽ മെഥിൽ കോബാലമിൻ അല്ലെങ്കിൽ സയാനോ കോബാലമിൻ കഴിക്കുന്നത് ബി ട്വൽവിന്റെ നില വീണ്ടെടുക്കാനും ക്രമേണ നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എന്നിരുന്നാൽ പോലും ഇതിനകം സാധാരണ തോതിൽ ഈ വൈറ്റമിൻ ബി ട്വൽവ് ഉള്ളവരില് ഇതൊന്നും കൂടുതൽ ഊർജം നൽകില്ല എന്നാണ് ഡോക്ടർ ഖത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ബി ട്വൽവിന്റെ കുറവില്ലായെങ്കിൽ ഈ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഊർജം വർദ്ധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനി ചില ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് സയാനോ കോബാലമിനിലെ സയനൈഡിന്റെ സാന്നിധ്യം ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഈ സയാനോ കോബാലമിനിൽ ചെറിയ അളവിൽ സയനൈഡ് അടങ്ങിയിട്ടുണ്ട്. പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. എന്നാൽ ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സയാനോ കോബാലമിനിലെ സയനൈഡിന്റെ അളവ് വളരെ കുറവാണ്. ഇത് നമ്മുടെ ശരീരം സുരക്ഷിതമായിട്ട് പുറന്തള്ളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരാളിൽ ഇത് യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും കാരണമാകുന്നില്ല. മാത്രമല്ല ശരിയായ അളവിൽ നിർദ്ദേശിക്കപ്പെടുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കാൻ പതിറ്റാണ്ടുകളായിട്ട് സുരക്ഷിതമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് സയാനോ കോബാലമിൻ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇനി ഭൂരിഭാഗം ആളുകളും വൈറ്റമിൻ ബി ട്വൽവ് കുറവ് പരിഹരിക്കാൻ ശരിയായിട്ടുള്ള അളവിൽ കഴിച്ചാൽ ഈ രണ്ട് രൂപങ്ങളും ഒരുപോലെ ഫലപ്രദമാണ്. ഏത് വേണമെന്നുള്ളത് ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, അതുപോലെ തന്നെ പോഷകാഹാരത്തിന്റെ ആവശ്യങ്ങൾ, പിന്നെ ബി ട്വൽവ് കുറയ്ക്കാനുള്ള അടിസ്ഥാന കാരണം, അതുപോലെ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം, ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ സജഷൻസ് ഇവയൊക്കെ ആശ്രയിച്ചിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു രൂപം മറ്റൊന്നിനേക്കാൾ മികച്ചതായത് കൊണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ എന്തായാലും വൈറ്റമിൻ ബി ട്വൽവ് ഇനി സെലക്ട് ചെയ്യുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പൊ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ശുഭരാത്രി. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേവം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നാളെ എല്ലാം ശരിയാക്കാം, നാളെ സന്തോഷിക്കാം, നാളെ സ്നേഹിക്കാം എന്ന് കരുതി ഇന്നത്തെ ദിവസത്തെ നാം വെറുതെ തള്ളി നീക്കുന്നു. എന്നാൽ ലൈഫിന് ഒരു റീടേക്ക് ഇല്ല എന്നതാണ് സത്യം. ക്യാമറ ഓണായി കഴിഞ്ഞു, നമ്മൾ അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് ഡയറക്ടർ

കട്ട് പറയുകയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കെട്ടിയ വേഷം അത് ചെറുതോ വലുതോ ആകട്ടെ, അത് ഏറ്റവും ഭംഗിയായി അഭിനയിച്ചു തീർക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുക. ഈ ഒരൊറ്റ അവസരത്തിൽ സങ്കടപ്പെട്ട് തീർക്കാൻ നമുക്ക് സമയമില്ല. കിട്ടുന്ന ഓരോ ചെറിയ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം കടന്നുപോയ ഒരു നിമിഷം പോലും ഈ ഭൂമിയിലെ സകല സമ്പത്തും കൊടുത്താലും നമുക്ക് തിരികെ വാങ്ങാൻ കഴിയില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമുക്ക് ലഭിച്ച ഈ ഒരൊറ്റ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിലാണ്. ഉള്ളിൽ കടൽ പോലെ സ്നേഹമുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ നമ്മളിൽ പലർക്കും ഈഗോയാണ്. ഒരുപക്ഷേ നാളെ പറയാൻ വെച്ച ആ വാക്ക് കേൾക്കാൻ ആ വ്യക്തി നാളെ നമ്മളോടൊപ്പം ഉണ്ടായെന്ന് വരില്ല. ഇഷ്ടമാണെന്ന് പറയാൻ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരു നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോട് പ്രണയമുണ്ടെങ്കിൽ അത് അയാളെ അറിയിക്കുക. നിരസിക്കപ്പെടുമോ എന്ന ഭയത്തേക്കാൾ വലുതാണ് ഒന്നും പറയാതെ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന. ഈ ഒരൊറ്റ ലൈഫിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് ബാങ്ക് ബാലൻസുകൾ മാത്രമല്ല, മറിച്ച് കുറച്ച് നല്ല സ്നേഹബന്ധങ്ങളാണ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ഒരാൾ വലിയൊരു ഭാരവും ചുമന്നുകൊണ്ട് നടന്നാൽ അയാൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോവും അല്ലേ? അതുപോലെയാണ് നമ്മുടെ മനസ്സും. പഴയ പകകളും ദേഷ്യവും മറ്റുള്ളവർ ചെയ്ത തെറ്റുകളും ഒരു വലിയ ഭാരമായി മനസ്സിൽ ചുമന്നുകൊണ്ടാണ് പലരും ഈ ജീവിതയാത്ര ചെയ്യുന്നത്. അതെന്തിനാണ്? ഈ ഒരൊറ്റ ജീവിതത്തിൽ ഇത്രയും ഭാരം എടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. അവരതിന് അർഹരാണോ എന്നതിലല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. ഭൂതകാലത്തിൻ്റെ ചവിറ്റുകുട്ടയിൽ കിടക്കുന്ന ഓർമ്മകളെ അവിടെ തന്നെ ഉപേക്ഷിക്കുക. മുന്നോട്ടുള്ള യാത്രയിൽ മനസ്സ് ശൂന്യമായിരിക്കട്ടെ. പുതിയ സന്തോഷങ്ങൾക്കും പുതിയ അനുഭവങ്ങൾക്കും അവിടെ ഇടമുണ്ടാകട്ടെ. ഒന്നോർക്കുക, വെറുക്കാൻ നമുക്കിനി സമയമില്ല. കാരണം ജീവിച്ച് തീർക്കാൻ തന്നെ ഈ ഒരൊറ്റ ജീവിതം മതിയാകില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്നാൽ നമ്മൾ സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന ഒരേയൊരു ബന്ധം, അത് സൗഹൃദമാണ്. ഈ ഒരൊറ്റ ലൈഫിൽ നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന, നമ്മുടെ വിഡ്ഢിത്തങ്ങളിൽ ഒപ്പം ചിരിക്കുന്ന ഒരു സുഹൃത്തെങ്കിലുണ്ടെങ്കിൽ നിങ്ങളോളം ഭാഗ്യം ചെയ്ത മറ്റൊരു മനുഷ്യനില്ല. തിരക്കുകൾക്കിടയിൽ എവിടെയോ വെച്ച് സംസാരം കുറഞ്ഞു പോയ നിങ്ങളുടെ പഴയ ആ പ്രിയപ്പെട്ട ഫ്രണ്ടിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി, ആ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിലോർന്ന ഒരു പുഞ്ചിരിയുണ്ട്. അതാണ് ജീവിതം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഭൂരിഭാഗം മനുഷ്യരും ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ സ്വന്തം ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടുന്നവർ. ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതാണ്, നിങ്ങളുടെ മിടിപ്പുകൾ നിങ്ങളുടേതാണ്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ലൈഫിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ള മനുഷ്യരെ ഏൽപ്പിക്കുന്നത്? തെറ്റുകൾ സംഭവിക്കാം, പരാജയങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് നിങ്ങളുടെ മാത്രം അനുഭവങ്ങളാണ്. മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ആ അവസാന നിമിഷത്തിൽ അതുകൂടി ചെയ്യാമായിരുന്നു എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരൊറ്റ ലൈഫ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകി നിങ്ങൾക്കായി ജീവിക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മളെപ്പോഴും ജീവിക്കുന്നത് ഒന്നുകിൽ കൊഴിഞ്ഞുപോയ ഇന്നലകളിലാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളുകളിലാണ്. ഇതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഇന്നത്തെ ദിവസമാണ്. നാളത്തെ വലിയൊരു സന്തോഷത്തിന് വേണ്ടി ഇന്നത്തെ ചെറിയ സന്തോഷങ്ങളെ നാം അവഗണിക്കുന്നു. പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം ആസ്വദിക്കാൻ, പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ചായ കുടിക്കാൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ എന്തിനാണ് നാളത്തേക്ക് കാത്തിരിക്കുന്നത്? ഈ നിമിഷം ഇപ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം മാത്രമാണ് സത്യം. നാളെ എന്നത് ആർക്കും ഉറപ്പില്ലാത്ത ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും അവസാനത്തെ ദിവസം എന്നതുപോലെ പൂർണ്ണമായും ജീവിക്കുക. ഇന്നലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ അർത്ഥങ്ങൾ കണ്ടെത്തുക. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപേ നിങ്ങളുടെ ആ കണ്ണടച്ച് ഇന്നത്തെ ഈ ദിവസത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിന്ന് എത്രത്തോളം സന്തോഷിച്ചു, മറ്റൊരാളെ എത്രത്തോളം സ്നേഹിച്ചു. ജീവിതം വളരെ ചെറുതാണ്, ഒരു മഞ്ഞത്തുള്ളി പോലെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. അതുകൊണ്ട് നാളെയുടെ ഉദയ സൂര്യനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ആ ദിവസം പുതിയൊരു മനുഷ്യനായി തുടങ്ങുക. പരാതികളില്ലാതെ, പരാതിയൊന്നുമില്ലാതെ, പരിഭവങ്ങളില്ലാതെ സ്നേഹം മാത്രം പങ്കുവച്ചുകൊണ്ട് കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാമ ഗ മ ഗ ഗ ഗ
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

0: ಸಾಗರಂ ಸ್ವರಲಯ ಸಾಂದ್ರಮಾಂಬಲ್ಲವಿ
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.